0: ശുഭദിന ചിന്തകൾ.
1: അമേരിക്കൻ പ്രസിഡന്റുമാരിൽ മഹാനായ ഒരാളായിരുന്നു ജോർജ് വാഷിങ്ടൺ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജനറലും കൂടി വൈറ്റ് ഹൗസിന്റെ സമീപത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരടിമയായ മനുഷ്യൻ അതുവഴി പോകുന്നത് കണ്ടു. അദ്ദേഹം പ്രസിഡന്റിനെ കണ്ട് കൈകൂപ്പി. പെട്ടെന്ന് തന്നെ ജോർജ് വാഷിങ്ടൺ തന്റെ തലയിലുണ്ടായിരുന്ന തൊപ്പി കയ്യിൽ ഊരിയതിന് ശേഷം തല കുനിച്ച് അദ്ദേഹത്തെ തിരിച്ചു വണങ്ങി. ഇത് കണ്ടുകൊണ്ട് നിന്ന ജനറൽ പ്രസിഡന്റിനോട് ചോദിച്ചത്രേ, താങ്കളെപ്പോലെ ഒരാൾ, അമേരിക്കയുടെ പ്രസിഡന്റ്, അമേരിക്കയുടെ ഒന്നാമൻ, ഒരടിമയ്ക്ക് മുന്നിൽ തലകുനിച്ചത് എന്താണ്? ജോർജ് വാഷിങ്ടൺ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത്രേ, എന്റെ രാജ്യത്ത് എന്നെക്കാൾ വിനയാന്വിതനായി ഒരാളും ഉണ്ടാകാൻ പാടില്ല എന്ന് എന്റെ ആഗ്രഹമാണ്. യഥാർത്ഥത്തിൽ എത്രയോ വലിയ മനുഷ്യനാണ് അത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുക. ഒരു നന്മയിൽ നമ്മളെക്കാൾ വലിയ ഒരാളുണ്ടാകരുതെന്ന് ആഗ്രഹിച്ച് നന്മ ചെയ്യാൻ ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കുക. വിട്ടുവീഴ്ച, ആർദ്രത, ദയ, അനുകമ്പ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, കൃത്രിമത്വമില്ലായ്മ, ദുഷ്ടതയില്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങളിൽ എന്നേക്കാൾ മുമ്പിൽ ആരുമുണ്ടാകരുതെന്ന് ഓരോരുത്തരും ചിന്തിച്ചിരുന്നാൽ ഒരു രാജ്യവും ഒരു ഭരണാധികാരിയും മാറിയില്ലെങ്കിലും നമ്മുടെയൊക്കെ ചുറ്റുപാടുകളും നമ്മുടെയൊക്കെ വീടുകളും സ്വർഗമാക്കി തീർക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് ചിന്തിക്കാനെങ്കിലും കഴിയട്ടെ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. വിവാഹം കഴിഞ്ഞുവെന്നത് അയോഗ്യതയായി കാണാനാകില്ലെന്നും അത്തരത്തിൽ നിയമനത്തിൽ നിന്ന് ഒഴിവാകുന്നത് അന്യായവും ഭരണഘടനാപരമായി അംഗീകരിക്കാനാവാത്തതുമാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അലോക് ആരാധ്യ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. ആശ്രിത നിയമനത്തിന് പെൺമക്കൾക്ക് അർഹതയില്ലെന്ന അലഹബാദ് കോടതി ഉത്തരവ് സുപ്രീംകോടതി തള്ളി. ഇന്ത്യയും നേപ്പാളും തമ്മിലെ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് മൂന്നാം കക്ഷികളുടെ ഇടപെടൽ വേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നത്തിൽ ചൈനയും ബ്രിട്ടനെയും ചർച്ചകളിൽ പങ്കാളികളാക്കണമെന്ന നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്രഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഡെസ്ക് റിപ്പോർട്ട്.
1: അതിർത്തി പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യാൻ ഇരുപക്ഷവും ഉഭയകക്ഷി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും ഇന്ത്യ നേപ്പാൾ അതിർത്തിയുടെ 98% ഇതിനകം നിർണയിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. ജമ്മുകശ്മീരിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ അനാവശ്യ പരാമർശങ്ങളും ഇന്ത്യ തള്ളി. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അഭിവാജ്യവും ഒഴിവാക്കാനാവാത്തതുമായ ഭാഗങ്ങളാണെന്നും ജയ്സ്വാൾ പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ യാതൊരു അവകാശവുമില്ലാത്തവർ അഭിപ്രായം പറയുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകളും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സംസ്കാരം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഭാഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ച കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. നാമനിർദ്ദേശങ്ങൾ awards.gov.in എന്ന ദേശീയ അവാർഡ് പോർട്ടൽ വഴി മാത്രമേ സ്വീകരിക്കൂ എന്ന് വനിതാ ശിശുവികസന മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. വ്യോമസേനയും DRDOയും സംയുക്തമായാണ് ആകാശത്തുനിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ പരീക്ഷിച്ചത്. ഒഡീഷ തീരത്തെ ചന്ദിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വ്യോമസേനാ വിമാനത്തിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തത്. കർണാടക മുഖ്യമന്ത്രിയായ DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ട് ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ KJ ജോർജ്, UT ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. DK ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി മുതിർന്ന IAS ഓഫീസർ ലോഖണ്ഡേ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ബോർഡ് ചെയർമാനായിരുന്ന രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥാനത്തുനിന്ന് നീക്കി. CBSEയുടെ പുതിയ സെക്രട്ടറിയായി ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വരുൺ ഭരദ്വാജിനെയും നിയമിച്ചു. CBSE ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട അപാകതകളെയും കരാർ നടപടികളെയും കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏകാംഗ സമിതിയെ നിയോഗിച്ചു. S. രാധാ ചൌഹാനാണ് സമിതി അധ്യക്ഷ. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി DK ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും പ്രത്യാഘാതങ്ങളും വെളിപ്പെടുത്തുന്നതായിരിക്കും ധവളപത്രം. ഈ മാസം 19 UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. ഗവർണറുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം സഭ നാളെ പിരിയും. ഈ മാസം 19 ബജറ്റ് സമ്മേളനത്തിനായി വീണ്ടും സഭ ചേരും. 22 മുതൽ 24 വരെയാണ് ബജറ്റ് പൊതുചർച്ച. 29-30 തീയതികളിലാണ് ധനാഭ്യർത്ഥന ചർച്ച. July 1 ധനവിനിയോഗ ബിൽ പാസാക്കി സഭ പിരിയും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്താനെത്തിയ ED സംഘത്തെ ആക്രമിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ 30 സംഘത്തെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. കേസിൽ കണ്ടാലറിയാവുന്ന 300 പേരാണ് പ്രതികൾ. 30 പിടിയിലായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1 വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി 5 അവസാനിക്കും. June 8 ട്രയൽ അലോട്ട്മെന്റും 15 1 അലോട്ട്മെന്റുമാണ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാട്ട സീറ്റുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. ജൂലൈ 2 പ്ലസ് 1 ക്ലാസ് ആരംഭിക്കും. പ്രവേശന നടപടികൾ ഓഗസ്റ്റ് 5 പൂർത്തിയാകും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും വകുപ്പ് വ്യക്തമാക്കി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തെക്കൻ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ലക്ഷദ്വീപ്, കേരള തമിഴ്നാട് എന്നിവിടങ്ങളിലും കാലവർഷം എത്തും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ട്. ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പത്തനംതിട്ട തിരുവല്ലയിലെ പ്രളയ സാധ്യതാ പ്രദേശങ്ങൾ NDRF സംഘം സന്ദർശിച്ചു. മണിമലയാറിന്റെയും പമ്പയാറിന്റെയും തീരപ്രദേശങ്ങളിലെ സ്ഥിതി സംഘം വിലയിരുത്തി. സുരക്ഷാ ക്രമീകരണങ്ങൾ, മുൻ വർഷങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ വിശദാംശങ്ങൾ തുടങ്ങിയവയും അവർ പരിശോധിച്ചു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. അവശ്യ സർവീസുകളെയും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം ചർച്ച ചെയ്യുന്നതിന് മന്ത്രി T.സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. വയനാട്ടിലേക്കും തിരിച്ചും ഭാരം കൂടിയ വാഹനങ്ങൾ കുറ്റിയാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടെ ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. കോഴിക്കോട് നഗരത്തിലെ പ്രധാന റോഡുകളിലും ദേശീയപാതയിലും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദേശീയ പാതയോരത്തെ ഡ്രെയിനേജുകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച തൃശൂർ ജില്ലയിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയവ കണക്കിലെടുത്ത് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പ്രജനനകാലത്ത് അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നിരോധനം. നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച സെൻസസ് 2022 ഭാഗമായി കാസർകോട് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കാസർകോട്ട് നിന്ന് P. ജഗന്നിവാസൻ.
2: നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സെൻസസ് 2022 ഭാഗമായി കാസർകോട് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. കേന്ദ്ര രജിസ്ട്രാർ ജനറൽ സെൻസസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പിനുള്ള പ്രാദേശിക ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. COVID-19 പകർച്ചവ്യാധിയെ തുടർന്ന് 2021 മാറ്റിവച്ച സെൻസസ് ആണ് ഇപ്പോൾ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നത്. 1872 മുതലുള്ള ദശവത്സര പരമ്പരയിലെ 16th സെൻസസും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8th സെൻസസുമാണിത്. 1948 സെൻസസ് നിയമത്തിന്റെയും 1990 സെൻസസ് ചട്ടത്തിന്റെയും അടിസ്ഥാനത്തിൽ നിയമപരമായ പരമാധികാരത്തോടെയാണ് ഈ പ്രക്രിയ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുനഃപ്രസിദ്ധീകരിച്ചതോടെ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നോഡൽ ഓഫീസർമാരെ നിയമിച്ചിരുന്നു.
0: പ്രധാന വാർത്തകൾ വീണ്ടും. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യത. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ഭവാനി മോന്തയം വീർപ്പിച്ചോണ്ട് പോന്നു ചേട്ടാ.
1: താൻ പറഞ്ഞത് സ്വല്പം കടുപ്പം കൂടിപ്പോയി.
0: പിന്നെ പറയാതിരിക്കുന്ന എങ്ങനെയാ? ഈ നാട്ടിൽ ആർക്കെല്ലാം വൈറൽ പനി വന്ന്? അവിടെ ഭർത്താവിന് മാത്രം വന്നത് അയലത്തുകാരൻ രാമേന്ദ്രൻ ക്ഷുദ്രം ചെയ്തിട്ടാന്ന് പറഞ്ഞ പിന്നെ ദേഷ്യം വരുത്തില്ലയോ?
1: പണ്ടേ ഭവാനി അങ്ങനെ. അവിടെ വീട്ടിലെ കുഞ്ഞിന് അസുഖം വന്നാലും ആടിന് സുഖമില്ലാതെ വന്നാലും അവള് മരുന്ന് മേടിക്കുന്നതിന് വരും ചരട് ജപിച്ച് കെട്ടത്തേ ഉള്ളു.
0: ഇങ്ങനെയൊക്കെ ചെന്ന് പറയുമ്പോ ചരട് ജപിച്ച് കെട്ടാനിരിക്കുന്നവനെ വേണോ ആദ്യം പഠിക്കാന്? ചരട് ജപിച്ചു കൊടുക്കുന്ന സുന്ദരേശന്റെ കൈയൊടിഞ്ഞായിരുന്നല്ലോ. പ്ലാസ്റ്റർ ഇടുന്നതിന് പകരം ചരട് ജപിച്ച് കെട്ടാഞ്ഞെന്താ?
1: ഓരോ തരം അന്ധവിശ്വാസം.
0: അങ്ങനെയാണെങ്കിൽ ഏക്കർ കണക്കിന് വസ്തുക്കളുള്ള ഓമയൂരിലെ ഗോപാലകൃഷ്ണൻ തെണ്ടി കുത്തുവാള എടുക്കാൻ മന്ത്രം ജപിച്ചു തരുവോ?
1: ഇങ്ങനൊന്നും ഭവാനിയോട് പറഞ്ഞാൽ അവക്ക് മനസ്സിലാവത്തില്ല. അവൾ തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന കാശിന്റെ ബഹുഭൂരിഭാവവും ജോലിച്ചേർക്കും തിരുമേനിമാർക്കും കൊടുക്കും.
0: അവിടെ ഭർത്താവ് ഒരു ഞഞ്ഞാമുഞ്ഞായ. നാട്ടിലുള്ള ആണുങ്ങൾ ആയിരുന്നെങ്കിലേ ഒറ്റ തവണയെ ചരടും ജപിച്ചോണ്ട് ചെല്ലത്തുള്ളായിരുന്നു.
1: നമ്മുടെ ചക്കിന്റെ അയ്യത്തെ മനോഹരന്റെ കുടി നിർത്താനെ അവന്റെ ഭാര്യ കുറെ ചരട് ജപിച്ചു കൊടുത്തതാ. ചരട് ജപിച്ചു കെട്ടിയ ദിവസം തന്നെ അവൻ എന്നും അടിക്കുന്നതിനേക്കാൾ കൂടുതൽ അടിച്ചിട്ട് ചരടം കൂട്ടിച്ചു കളഞ്ഞു.
0: അക്കണക്കിന് നമ്മുടെ താലിത്തറയിലെ വിനോദിന്റെ ഭാര്യ ഡീസന്റ് ഒരു ചരട് ജപിക്കാനും പോകത്തില്ല, ഒരു ജോത്സ്യനെ കാണാനും പോകത്തില്ല.
1: ഇനി വേറൊരു രസം നടക്കും. താൻ ഭവാനിയോട് ചൂടായി സംസാരിച്ച കാര്യം ഈ വാർഡ് മുഴുവൻ നടന്നു പറയും. അവള്
0: പറയട്ടെ, മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞിട്ട് നടക്കട്ടെ. ഞാൻ ഒരു വാർഡിലും പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ ഉദ്ദേശവും ഇല്ല, നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കാനും പോകുന്നില്ല.
1: ഞാനതല്ല ആലോചിക്കുന്നത്. ഈ ഭവാനിയുടെ തൊട്ടയിലത്ത് താമസിക്കുന്ന ജോർജ് കുട്ടി അച്ചായന് ഡെങ്കിപ്പനി വന്നായിരുന്നല്ലോ. അവിടെ ചെന്ന് ഭവാനി എന്താ ചരടിന്റെ കാര്യം പറയാഞ്ഞത്?
0: വിവരമറിയും, ശോശാമ ഭവാനിയെ നിർത്തിപ്പൊരിക്കും.
2: ഒരു ചായതാ.
0: എടാ ശശി, നിങ്ങളുടെ ഏരിയ വന്ന് വന്നങ്ങ് അലമ്പായല്ലോടാ.
2: ഞങ്ങളാരും ഒരു അലമ്പനും പോയിട്ടില്ല അമ്മാവി.
1: എന്നാലും എന്തേലും ഒക്കെ ഒരു പ്രശ്നം വന്നാലേ അത് നാട്ടുകാരുടെ ചെവിയിൽ എത്തുന്നതിന് മുമ്പേ പ്രശ്നം ഒന്ന് പരിഹരിക്കണ്ടായോ?
2: നാട്ടുകാര് പറഞ്ഞ അമ്മാവാ ഞാൻ പോലും പറഞ്ഞത്.
0: അല്ല, ഈ നാട്ടുകാര് പറഞ്ഞു പരത്തുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ?
2: ഒരു കാര്യവും ഇല്ല.
1: എടോ തന്നോടെ ഞാനത് പറഞ്ഞില്ലയോ? അന്നേരം താനെന്തോ പറഞ്ഞത്?
0: അത് പിന്നെ എല്ലാരും പറഞ്ഞപ്പോ ഞാനും അതങ്ങ് വിശ്വസിച്ചു പോയി.
2: അമ്മാവി, ചെറുനാട്ടൻ സുരേഷിന്റെ മോള് ഒരു പാവം പെങ്കൊച്ച. ആ കൊച്ചു കോളേജിൽ പോകുമ്പോ നമ്മുടെ ഉപ്പിന്റെ അയ്യത്തെ വേണുവിന്റെ മോൻ സ്ഥിരമായിട്ട് അതിനെ ശല്യപ്പെടുത്തായിരുന്നു.
0: ആ കൊച്ചിന്റെ വായിക്കകത്ത് നാക്കില്ലായിരുന്നോ? നല്ല നാല് വർത്തമാനം ആദ്യം ദിവസം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ പ്രശ്നം തീർന്നേനെ.
1: ഈ കൊച്ച് അവസാനം അതിന്റെ തള്ളയോട് എന്ത് പറഞ്ഞു കാണും?
0: പറയണമല്ലോ.
2: ആ പറഞ്ഞതാ പ്രശ്നമായത്. തള്ള സുരേഷിനോടും പറഞ്ഞു.
0: എന്നിട്ട് സുരേഷ് ചോദിക്കാൻ ചെന്നോ?
2: പോയില്ല, നേരെ പോയി വേണുവിനെ കണ്ട് സംസാരിച്ച് അത് ഒതുക്കാവായിരുന്നു. പക്ഷെ സുരേഷ് ഇക്കാര്യം മനസ്സിൽ വെച്ചോണ്ടിരുന്നു.
1: ശല്യപ്പെടുത്തുന്ന ചെറുക്കനെ വഴിയിൽ തടഞ്ഞു നിർത്തി സൗകര്യം പോലെ ചോദിക്കാമെന്ന് വിചാരിച്ചു കാണും.
2: അങ്ങനെ ചെയ്തില്ല. കഴിഞ്ഞ ആഴ്ചയെ സുരേഷും മുട്ടിന്റെ അയ്യത്തെ ദാമോദരനും മൈക്കാടിനും പോകുന്ന രവീന്ദ്രനും കൂടിയേ ബാറി കയറി.
0: ഫസ്റ്റ് തങ്കപ്പെട്ട രണ്ടുപേരാ സുരേഷിന്റെ കൂടെ പോയത്.
2: രണ്ടെണ്ണ അകത്ത് ചെന്നപ്പോ സകല കാര്യവും സുരേഷ് അവരോട് അങ്ങ് പറഞ്ഞു.
1: എന്തൊരു വിട്ടിയായി സുരേഷ്.
2: ഏതായാലും ദാമോദരൻ ചേട്ടൻ രാത്രി വന്ന് പുള്ളിയുടെ ഭാര്യയോട് പറഞ്ഞു.
0: ചെല്ലമ്മ അപ്പ തന്നെ 100,000 പേർക്ക് ന്യൂസ് എത്തിച്ചു കാണും.
2: രവീന്ദ്രൻ അവന്റെ ഭാര്യയോടും പറഞ്ഞു. അവള് തയ്യൽ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് എന്ന് വിതരണം നടത്തി.
0: പക്ഷെ അവര് പറഞ്ഞത് ശല്യപ്പെടുത്തിയെന്നല്ലയോ?
2: ഒരു പക്ഷെ പറഞ്ഞത് അങ്ങനെ ആയിരിക്കും. പക്ഷെ നാട്ടുകാര് പലരും പറഞ്ഞു പറഞ്ഞ് ആ പെണ്ണും വേണുവിന്റെ മോനും തമ്മിൽ അടുപ്പമായിരുന്നെന്നും പ്രണയം തെറ്റിയപ്പോ ചെറുക്കൻ വഴി തടഞ്ഞു നിർത്തി ശല്യപ്പെടുത്തിയെന്നു.
1: വളരെ ലളിതമായി പരിഹരിക്കേണ്ട ഒരു കാര്യം വെറുതെ വഷളാക്കി.
0: രഹസ്യമായി ഒതുക്കേണ്ട സ്ഥലം ചർച്ച ചെയ്ത സ്ഥലവേദാ ബാറ്. വെള്ള ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോ അകത്ത് കടന്ന രഹസ്യമെല്ലാം വെളിച്ചാടി. എല്ലാ കാര്യവും എല്ലാവരോടും പറയരുത്. ഒളിപ്പിക്കേണ്ടത് ഒളിപ്പിക്കുക തന്നെ വേണം. ഗോപ്യമായി വെക്കേണ്ടത് പുറത്തു വിട്ടാൽ പുറലോകം അറിയും, മനം കെടും.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ. കൂടെ ഉള്ളത് ഇന്ന് ഞാൻ സ്വാതിയല്ല, സുമയാണ്. സ്വാതി ചേച്ചിക്ക് കുറച്ച് കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിന്ന് ഒരു ദിവസം പോകേണ്ടി വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വലിയ നല്ലൊരു വിഷയവുമായിട്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കത്തിക്കേറാമെന്നുള്ള രീതിയിലാണ് ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉറക്കത്തിൽ നിന്നൊക്കെ ഉണർന്ന് നല്ലൊരു ഫ്രഷ് മൂഡ്, ഫ്രഷ് ഡേ ആയിട്ട് ഇന്ന് ജൂൺ 3 ബുധനാഴ്ചയാണ്. നമ്മൾ 1, 2, 3 എന്നും പറഞ്ഞ് ഓരോ ദിവസത്തെയും പരിപാടികൾ

ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ വളരെ പെട്ടെന്നാണ് ദിവസങ്ങളൊക്കെ പോകുന്നത്. സമയം ആർക്കും പിടിച്ചു നിർത്താവുന്ന ഒരു കാര്യമല്ല. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വെറുതെ സമയം ചെലവഴിക്കാറുണ്ടോ? അതായത് ചുമ്മാതെ നിങ്ങളിങ്ങനെ സമയം കളയാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിലപ്പെട്ട ഒന്നാണ് സമയം എന്ന് പറയുന്നത്. അപ്പം ആ സമയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണാട്ടുകാരോ പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സമയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അല്ലെ. സമയം എത്രത്തോളം അത്രയും പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ സമയം ചുമ്മാ കളയുന്നുണ്ടോ എന്ന് ഒരു തോന്നൽ തോന്നിയിട്ടാണ് നമ്മളിന്ന് ഇത് ഇന്നത്തെ ചർച്ചയ്ക്ക് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പം സമയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ വെറുതെ ഇങ്ങനെ സമയങ്ങൾ കളയുന്ന ആളുകളാണോ, അതോ ഒരു ദിവസം നിങ്ങളെ എത്ര സമയം ഇങ്ങനെ വെറുതെ കളയാറുണ്ട് എന്നതിനെപ്പറ്റി ആലോചിക്കണം. അതായത് നമ്മുടെ മുതിർന്നവരും നമ്മളുടെ മാതാപിതാക്കളും ഒക്കെ പറയുന്നത് ഈ പോയ സമയമൊന്നും വെറുതെ കിട്ടത്തില്ല കേട്ടോ, ഈ പോയ സമയം ഒന്നും തിരികെ വരത്തില്ലെന്ന് നമ്മളിങ്ങനെ പറയാറുണ്ട്. പക്ഷെ കളഞ്ഞ സമയത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടായിട്ടുണ്ടോ? ആ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഞാൻ ഇത് ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെയെങ്കിൽ എനിക്ക് ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആയേനെ, ഞാൻ അന്ന് അത് ചെയ്തായിരുന്നു എങ്കിൽ എനിക്ക് കുറേ കൂടി നല്ലൊരു കുറച്ചുകൂടി നല്ലൊരു ഇത് കിട്ടിയേനെ എന്നൊക്കെ നിങ്ങളിങ്ങനെ ആലോചിച്ച് നിങ്ങൾ ഈ സമയത്തെക്കുറിച്ച് ആലോചിച്ച് ബുദ്ധിമുട്ടുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ വെറുതെ കളഞ്ഞ സമയത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ കളഞ്ഞ സമയങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ, അഭിപ്രായം പറയാൻ. വിളിക്കേണ്ട നമ്പർ 9544709012. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. പെട്ടെന്ന് നമുക്ക് ആകാശവാണി വാർത്തകൾ കേട്ടിട്ട് തിരികെ എത്താം.

0: കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റുക, നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
5: പിന്നെ തീർച്ചയായും വാങ്ങണം.
4: എവിടെ നിന്ന് വാങ്ങാനാ?
5: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, അവിടെയാകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
4: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
5: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
6: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
7: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: ജയത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ധനകാര്യം എന്നീ വകുപ്പുകളിലെ മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും വെനിസ്വേല പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. സന്ദർശനത്തിനിടെ ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, ആരോഗ്യം, ഔഷധ നിർമ്മാണം എന്നീ മേഖലകളിലെ സഹകരണം ഇരുവരും ചർച്ച ചെയ്യും. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ സ്വാഗതം ചെയ്ത വിദേശകാര്യ മന്ത്രാലയം പുതിയ ക്രമീകരണം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നും അറിയിച്ചു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കുടുംബത്തിന്റെ നിർവചനത്തിൽ നിന്ന് വിവാഹിതരായ മക്കളെ ഒഴിവാക്കുന്നത് തികച്ചും ഏകപക്ഷീയവും നീതിരഹിതവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് കോടതി നിരീക്ഷിച്ചു. അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഈ സുപ്രധാന വിധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി ഒരുക്കുന്ന പ്രത്യേക പരിപാടിയിൽ ഇന്ന് രാജ്യത്തെ മധ്യവർഗ ജനവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അറിയാം. നികുതി ലഘൂകരണം, ശക്തമായ ബാങ്കിംഗ്, പെൻഷൻ സംവിധാനങ്ങൾ എന്നിവ വഴി മധ്യവർഗത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിച്ചതുൾപ്പെടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
1: പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. GST നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി അനുവദിച്ച 1.25 കോടി വീടുകളിൽ 98 ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഇതുവരെ 43.52 കോടി ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി ഗുണനിലവാരമുള്ള മരുന്നുകൾ 50 മുതൽ 80% വരെ വിലക്കുറവിൽ ലഭ്യമാക്കുന്നുണ്ട്. ഇതിനു പുറമെ മുദ്രയോജനയ്ക്ക് കീഴിൽ ഇതുവരെ 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ജനജാതീയ ഗരിമ ഉത്സവ് 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ നാനോ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗിൽ സ്ഥാപിച്ച ട്രെയിനിംഗ് ഫാബ് രാഷ്ട്രപതി ചടങ്ങിൽ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി ലോഖണ്ഡേ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. നിലവിൽ ആഭ്യന്തരമന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഡയറക്ടറായി പ്രവർത്തിക്കുകയായിരുന്ന വരുൺ ഭരദ്വാജിനെ CBSE സെക്രട്ടറിയായും കേന്ദ്ര സർക്കാർ നിയമിച്ചു. പ്രസാർഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ വേവ്സ് OTT 1 കോടിയിലധികം ഉപയോക്താക്കൾ എന്ന നേട്ടം കൈവരിച്ചു. 2024 നവംബറിലാണ് ഈ സംവിധാനം ആരംഭിച്ചത്. രാജ്യത്തെ പൊതു ഡിജിറ്റൽ മീഡിയ സംവിധാനത്തിന്റെ വളർച്ചയിലെ സുപ്രധാന ചുവടുവയ്പാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നതിന്റെ തെളിവാണിതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിലെ ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. അതേസമയം സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ നിയമിച്ചു. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. കോവിഡ് മഹാമാരിക്ക് ശേഷം യുവജനങ്ങൾക്കിടയിൽ പക്ഷാഘാതം വർദ്ധിച്ചുവരുന്ന സാഹചര്യം, CBSE പരീക്ഷാ മൂല്യനിർണയത്തിലെ പിഴവുകൾ തുടങ്ങിയവയാണ് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കൽ വിഷയങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന് അവതരിപ്പിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. സംസ്ഥാനത്ത് നാളെ മഴ കൂടുതൽ ശക്തമാകും എന്നാണ് പ്രവചനം. വ്യാഴാഴ്ച 8 ജില്ലകൾ ഓറഞ്ച് ജാഗ്രതയ്ക്ക് കീഴിലായിരിക്കും. ബേക്കൽ, കണ്ണൂർ, തൃശൂർ തുടങ്ങി പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെയുള്ള മഴ ലഭിച്ചു വരുന്നുണ്ട്.
0: അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലിന്റെ ഭാഗമാണിത്. കാലാവസ്ഥ അപകടകരമാകുന്ന ദിവസങ്ങളിലും പുഴയിൽ ശക്തമായ ഒഴുക്കുള്ള ദിവസങ്ങളിലും സർവീസ് നിർത്തിവെക്കണം. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ജീവനക്കാർക്കും ഉടമകൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് 3-ാം മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് 6 വിക്കറ്റ് ജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇംഗ്ലണ്ട് 2-1 സ്വന്തമാക്കി. ഇന്ത്യ ഉയർത്തിയ 181 റൺസ് വിജയലക്ഷ്യം 18.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് മറികടന്നു. ഇംഗ്ലണ്ടിന്റെ അലിസ് ക്യാപ്സിയാണ് പ്ലെയർ ഓഫ് ദി മാച്ചും പ്ലെയർ ഓഫ് ദി സീരീസും. ഈ വർഷത്തെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിനുള്ള അപേക്ഷ ക്ഷണിച്ച് കേന്ദ്ര സർക്കാർ. awards.gov.in എന്ന പോർട്ടൽ വഴി ജൂലൈ 31 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരികം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണമായ സംഭാവനകൾ നൽകിയ കുട്ടികൾക്കാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. DRDOയും വ്യോമസേനയും ചേർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രുദ്രം 2 മിസൈലിന്റെ പരീക്ഷണം വിജയകരം. അതീവ സങ്കീർണമായ സാഹചര്യങ്ങളിൽ യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ചായിരുന്നു മിസൈലിന്റെ ശേഷി പരിശോധിച്ചത്. ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിന്റെ പ്രസിഡന്റായി ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പൊതുസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കഖൌറിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഖലീലുർ റഹ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ ആൻഡ്രിയാസിന് 91 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പൊതുസഭയുടെ പുതിയ സമ്മേളനം മുതൽ 1 വർഷത്തേക്കായിരിക്കും ഖലീലുർ റഹ്മാന്റെ കാലാവധി. പശ്ചിമബംഗാൾ സർക്കാരിന്റെ പുതിയ സാമൂഹിക ക്ഷേമ പദ്ധതിയായ അന്നപൂർണ യോജനയ്ക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രം ചടങ്ങിൽ വിതരണം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്നൊഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു.
4: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജി റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 811-82-8081.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
5: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ ACകൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
4: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
8: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
9: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
10: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പോ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

0: കേത്താം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആദ്യം പറഞ്ഞു സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് സമയത്തെ പറ്റിയിട്ടായിരുന്നു അല്ലേ. അതായത് നമ്മൾ എന്നും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ, എന്തിൻ്റെ പുറകെയാണ്? നമ്മൾ സമയത്തിൻ്റെ പുറകെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ എല്ലാവരും ദിവസവും 100 വട്ടമെങ്കിലും നോക്കുന്ന, അല്ലെങ്കിൽ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത ആ ഒരു മാന്ത്രികതയെക്കുറിച്ചാണ്. അതാണ് സമയമെന്ന് പറയുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, സമയമെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണോ അനുഭവപ്പെടുന്നത്? അതായത് നമ്മൾ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ മിനിറ്റുകൾക്ക് മണിക്കൂറുകളുടെ ദൈർഘ്യം ഉണ്ടാകും. അത് അതെങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സിനിമ കാണുമ്പോഴോ മണിക്കൂറുകൾ പോകുന്നത് ഇങ്ങനെ മിനിറ്റുകൾ പോലെയായിരിക്കും. സമയമെന്നത് നമുക്ക് അതൊരു അളവുകോലായിട്ട് നമുക്ക് അത് കരുതാൻ വേണ്ടി മാത്രമല്ല, അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥ കൂടിയാണ് അല്ലേ. അപ്പം ആദ്യ ഒരു പാസഞ്ചർ വിളിക്കുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം. സമയല്ലേ?
0: അതെ.
1: എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. സമയം സമയം വിലപ്പെട്ടതാണ്. സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല, നമ്മള് സമയത്തിന് വേണ്ടി കാത്തു നിൽക്കണം. പക്ഷെ അത് കടന്നു പോയിക്കൊണ്ടേയിരിക്കും. നമ്മള് കാത്തു നിന്നാൽ പോലും സമയം കൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്റെ കൊച്ചില് തൊട്ട് സമയം കൊണ്ടൊന്നും വേസ്റ്റ് ആക്കാറില്ല. എന്റെ അച്ഛനും അമ്മയും ഒന്നും എനിക്ക് പറഞ്ഞു തന്നെയല്ല, ഒരു 10 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനെല്ലാം സമയം പ്രയോജനപ്പെടുന്നു. എനിക്ക് ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്റെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ. അന്നത്തെ എന്റെ ആ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോട്ടർ ഒന്നുമില്ല, കിണറ്റിൽ നിന്നാണ് വെള്ളം കോരേണ്ടത്. എനിക്ക് കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കോരാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഒരു സമയങ്ങളും ഞാൻ നഷ്ടപ്പെടുത്താറില്ല, അതെല്ലാം ഞാൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിൽ നമുക്ക് സമയം വിലപ്പെട്ടത് തന്നെയാണ്, അത് ആരും ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പിന്നെ അതിനെക്കുറിച്ച് വിലപിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റിയ ആ സമയങ്ങളിൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് നന്മകൾ ഉണ്ടായിരിക്കാം. ഓരോ സമയം വിലപ്പെട്ടതാണ്, ഓരോ മിനിറ്റുകളും സെക്കൻഡുകളും എല്ലാം നമുക്ക് വിലപ്പെട്ടതാണ്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ അത് നല്ല നല്ല കാര്യങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുത്തി നമുക്ക് ജീവിതത്തിൽ ഓർത്ത് സന്തോഷിക്കാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ കിട്ടും. അതുകൊണ്ട് ഹലോ,
0: സമയം അത്രയേറെ വിലപ്പെട്ടതാണ് അല്ലേ?
1: തീർച്ചയായിട്ടും സമയം വിലപ്പെട്ടത് തന്നെയാണ്. സമയം ഒരിക്കലും നഷ്ടപ്പെടില്ല.
0: കാര്യങ്ങൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക.
1: അയ്യോ, നല്ല ചെയ്യാൻ പറ്റുന്ന കാരണം വെച്ചാൽ, നമ്മള് ഇപ്പൊ നമുക്ക് മൊബൈലിൽ നോക്കി നിൽക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാം. അതായത് കുറെ സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ്. പക്ഷേ ഫുൾ ടൈമും നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറിമറിയും. നമുക്കൊന്നും ലഭിക്കുകയില്ല. അത് വീട്ടിലിരിക്കുന്നവരായാലും, നമ്മൾ പുറത്തു പോകുമ്പോൾ ചില സമയങ്ങളിൽ നമ്മളിപ്പോൾ ഒരു ഓഫീസിലായാലും അത് ചില ടൈമുകളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ റെഗുലറായിട്ട് ഇത് അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ, നമ്മൾ രാത്രിയൊക്കെ ഉറക്കം ഒഴിഞ്ഞ് ഫോണിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് അത് ഒരുപാട് ബുദ്ധിമുട്ടാവും. പിന്നെ പിറ്റേ ദിവസം എണീക്കുമ്പോൾ നമുക്ക് എല്ലാവരോടും ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ തന്നെ അവരോടും ദേഷ്യമായിരിക്കും. എന്താ, നമ്മുടെ ഉറക്കം ഒഴിഞ്ഞുകൊണ്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കുക, അപ്പൊ നമുക്ക് ഹെൽത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമയം നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മളത് സമയങ്ങളിൽ പ്രയോജനപ്പെടുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. സമയം നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കത്തില്ല. നമ്മൾ സമയത്തിന് വേണ്ടി കാത്തിരുന്നാൽ പോലും സമയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഓരോ മിനിറ്റും സെക്കൻഡുകളും മിനിറ്റുകൾ കൊണ്ട് മാഞ്ഞു മാഞ്ഞു പോകും ഓരോ ദിവസങ്ങളും. അപ്പം നമുക്ക് വിലപ്പെട്ട എന്താന്ന് വെച്ചാൽ, നമ്മളത് കറക്റ്റ് സമയത്ത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. സന്തോഷിക്കാൻ ഒരുപാട് നന്മകൾ കിട്ടും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. ൊക്കെ ഉണ്ട് ഇപ്പൊ, അതൊക്കെ ഇടാൻ പറഞ്ഞു. ചെറിയ നല്ല പാട്ടുകളൊക്കെ ഇടാൻ പറയാം. അപ്പൊ അതിനകത്തൊരു പാട്ടുണ്ട്, അത് ഇപ്പോഴെങ്കിലും ലോകം മുഴുവൻ

0: പെട്ടെന്ന് ഇടാൻ പറയണേ.
1: ഓ പറയാം പറയാം പറയാം.
0: ശരത്തിനോട് അല്പത്തെ അന്വേഷണം, നിങ്ങൾ സോബി എല്ലാരോട് അന്വേഷണം പറഞ്ഞത് എല്ലാവർക്കും നല്ല തരട്ടെ.
1: പറയാം പറയാം,
0: ശംസിക്കുന്നു. ഓക്കെ
1: ഓക്കെ, നന്ദി നന്ദി നന്ദി. അതായത് ഇപ്പം പറഞ്ഞത് ശരിയാണ്, ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ഈ സ്ക്രീനുകൾക്ക് മുന്നിലാണ് അല്ലേ. അതായത് രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ എടുത്ത് 5 മിനിറ്റ് റീൽസ് അല്ലെങ്കിൽ ഒന്ന് ഷോർട്സ് കാണാം എന്ന് കരുതി നോക്കുന്ന നമ്മൾ ഈ 1 മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ച് നമ്മുടെ ഈ സ്വബോധത്തിലേക്ക് വരുന്നത് തന്നെ. അപ്പം ഈ പുതിയ ലൈഫിൽ നമ്മുടെ ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ മാനേജ്മെൻ്റ്, അതായത് നമ്മുടെ ആ ഒരു ഡിജിറ്റലിനെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ മാറ്റുക, നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഫോൺ ഉപയോഗം നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ തന്നെ വലിയൊരു സമയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റിവെക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഈ നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളെ കാത്തിരിക്കുമ്പോൾ ഒക്കെ നമുക്കിങ്ങനെ മണിക്കൂറുകൾ, നമുക്ക് മിനിറ്റുകൾ നമുക്ക് മണിക്കൂറുകളായിട്ട് തോന്നും. അതേസമയം നമ്മൾ ഏതെങ്കിലും നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്നാണ് സമയം പോകുന്നത് അല്ലേ. അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആണ് എല്ലാവർക്കും ഈ മൊബൈൽ ഇങ്ങനെ കുത്തിയിരിക്കാനെന്ന് നമുക്ക് ആലോചിക്കണം. ഇപ്പം എനിക്കുൾപ്പെടെ നമ്മളുൾപ്പെടെ നമ്മളത് പറഞ്ഞാലും നമ്മളതിങ്ങനെ നോക്കിക്കൊണ്ടേ നമ്മളിങ്ങനെ ഇരിക്കും. അപ്പം നമ്മൾ ഈ സമയം പോകുന്നതൊന്നും നമുക്കറിയാനോ നമുക്ക് ഒന്നിലോട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കല്ലേ. ഇപ്പം നമ്മുടെ ഈ പുതിയ പഠനങ്ങളല്ല, നമ്മുടെ അമേരിക്കയിലൊരു സ്ട്രീറ്റ് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്, സോംബി സ്ട്രീറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് അവിടുത്തെ ആ സ്ട്രീറ്റിലുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ തല കുനിഞ്ഞ് ഇങ്ങനെയാണ് നടക്കുന്നത്. കാര്യം എന്തെന്ന് വെച്ചാൽ എല്ലാവരും ഈ ഗെയിം അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ അതേപോലെ തന്നെയുള്ളൊരു അഡിക്ഷനാണ് നമ്മുടെ മൊബൈൽ അഡിക്ഷൻ. ഇങ്ങനെ യൂസ് ചെയ്ത് കൂടി വന്ന് ആരുടെയും തല പൊക്കാൻ കഴിയാത്ത ഒരു ജനറേഷനിലോട്ട് നമ്മളിങ്ങനെ മാറിപ്പോയിക്കൊണ്ടേ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ നഷ്ടപ്പെടുത്ത ആ ഒരു സമയങ്ങളൊന്നും ആലോചിച്ച് നോക്കുക കൂട്ടുകാരെ, നമുക്ക് തിരികെ കിട്ടത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് അതിനകത്ത് പറയാനായിട്ട് സാധിക്കുന്നത്. അതായത് അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ അത് അത്രയും പെട്ടെന്ന് അങ്ങ് ചെയ്തോളൂ. നിങ്ങൾ ഈ സാധനം അങ്ങ് മാറ്റി വെച്ചിട്ട് എന്താണോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത് അത് നിങ്ങൾ ചെയ്തോളൂ എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്നൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ. പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ PKG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
9: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് PKG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
8: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത് സമയം എത്രത്തോളം നമ്മളുടെ ജീവിതത്തിൽ പ്രധാനമാണ് എന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പറയുകയാണെങ്കിൽ, സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സമയം ഒരു ഒഴുക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വെള്ളത്തിൽ നിങ്ങൾക്ക് രണ്ടാമത് തൊടാനാകില്ല എന്ന് പറയുന്നത് പോലെയാണ്. കടന്നു പോയ ആ ഒരു വെള്ളം അല്ലെങ്കിൽ ആ ഒരു ഒഴുക്കെന്ന് പറയുന്നത് വീണ്ടും തിരികെ വരാത്ത ഒരു കാര്യത്തെ പോലെ തന്നെയാണ് സമയത്തിൻ്റെ കാര്യവും എന്ന് പറയുന്നത്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: നമസ്കാരം. ഞാൻ വിളിക്കുന്നില്ല വിചാരിച്ചിരുന്നേ.
0: അതെന്താ?
1: അല്ല, നമ്മുടെ സമയം അത്ര ഇതാക്കണ്ടല്ല, ആരെങ്കിലും ഒക്കെ വിളിക്കുന്നേ വിളിക്കട്ടെ എന്ന് വിചാരിച്ചു. അന്നേരം ആർക്കും ഒന്നും വിളിക്കാണ്ടില്ലെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ ഞാനോട് എന്തെങ്കിലും വിളിച്ച് പറയാം. കാരണം നല്ലൊരു കാര്യത്തിന് വേണ്ടി സമയം കണ്ടെത്തി വന്നിരിക്കുന്നു നമ്മുടെ സുമയ്യ. അന്നേരം സുമയ്യക്ക് വേണ്ടി നമുക്ക് ഉച്ച സമയം കണ്ടെത്താന്ന് വിചാരിച്ചു. സമയം പറഞ്ഞാലോട്ട് നമുക്ക് വേണ്ടി കാത്തു നിൽക്കത്തില്ല. നമ്മള് പലപ്പോഴും സമയത്തിന് വേണ്ടി കാത്തു നിൽക്കാറുണ്ട്. എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇത്ര സമയത്ത് വണ്ടി വരണമെന്ന് വെച്ചാൽ നമ്മള് ആ വണ്ടിയെ കാത്തു നിൽക്കും. അതുപോലാണ് എല്ലാ കാര്യങ്ങളും. നമ്മള് എത്രത്തോളം നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന അത്രത്തോളം നമ്മളെ പ്രയോജനപ്പെടുത്തുക. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒന്നും ഉണ്ടാത്ത രീതിയിൽ നമുക്ക് സന്തോഷം, മറ്റുള്ളവർക്ക് ഒരു ദോഷം ഉണ്ടാവരുത്, ആ രീതിയിൽ നമുക്ക് സമയം കണ്ടെത്തുന്നതിന് കുഴപ്പമില്ല. ഞാനും ഈ പറയുന്നതിന്റെ കൂട്ട് അത്യാവശ്യങ്ങള് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. കാരണം അത്യാവശ്യം ഞാൻ ഫേസ്ബുക്ക് നോക്കും, യൂട്യൂബ് നോക്കും, വാട്സപ്പ് നോക്കും, പിന്നെ എനിക്ക് ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ എന്റെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരാളാ. പിന്നെ എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ പോകും. പിന്നെ എനിക്ക് ഇഷ്ടവും സ്നേഹമൊക്കെ ഉള്ളവർക്ക് ഞാൻ മെസ്സേജ് അയക്കും. അങ്ങനെ ഞാനും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ സന്തോഷം കണ്ടെത്തും എന്ന് വിചാരിച്ച് ഞാൻ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ എടുക്കാനോ ഒന്നും ഞാൻ സമയം കണ്ടെത്താറുമില്ല. ആർക്കും ഒരു വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരുടെ പരദൂഷണം പറയാനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനൊന്നും ഞാൻ സമയം കണ്ടെത്താറില്ല. നല്ല കാര്യങ്ങൾക്ക് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നതും നമുക്ക് പ്രയോജനപ്പെടുന്നതും ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ സമയം കണ്ടെത്താറുണ്ട്.
0: അതെ അതെ അതെ അതെ. അതായത് ഇപ്പൊ നമ്മൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള നമുക്ക് ക്വാളിറ്റി ടൈം എന്ന് പറയും അതിന് എന്ന്. അതായത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന നമ്മളുടെ ആ ഒരു ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്താറുണ്ടോ? അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, അതായത് അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞു പോയി, അതായത് ഇപ്പം അന്നത് ചെയ്തായിരുന്നെങ്കിൽ, അന്ന് ഇത് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ സന്തോഷവും കാര്യങ്ങളും ഒക്കെ കിട്ടിയേനെ എന്ന് ആലോചിച്ചിരുന്നിട്ട് നമ്മുടെ ഈ തലയിലൊക്കെ ഇങ്ങനെ ഓരോ മുടിനാരഴകൾ ഇങ്ങനെ നരച്ചു കഴിയുമ്പോഴായിരിക്കും ആ ജീവിക്കാൻ മറന്നുപോയി എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുന്നത്. അപ്പം ആ ജീവിക്കാൻ മറന്നു പോകുന്നു എന്ന് പറയുന്നതിനൊക്കെ എത്രയോ മുമ്പ് നമ്മൾക്ക് സമയങ്ങളുണ്ട്, നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള സമയങ്ങളുണ്ട്. നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. ഈ സമയം കണ്ടെത്തുക എന്ന് പറയുമ്പം പല കാറ്റഗറിയിലുണ്ട്, പല രീതിയിലുണ്ട്. അതായത് ഇപ്പം നമ്മൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട് അല്ലേ. പ്രയോജനം എന്ന് പറയുന്നത് ഇപ്പം ജോലിയാകാം, ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിത്തമാകാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാകാം. പക്ഷേ പിന്നീടുള്ള സമയങ്ങളെന്ന് പറയുന്നത് പിന്നീട്, അതായത് നമ്മൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള കുറച്ചധികം സമയങ്ങളുണ്ട്. എവിടെയെങ്കിലും യാത്ര പോവുക, നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടി നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്, അതും സമയങ്ങളാണ്, അതും ആസ്വദിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പോകാതെ ഇങ്ങനെ ഇരുന്ന് കുറേ നാൾ, വളരെ കുറേ നാൾ കഴിയുമ്പം അയ്യോ എനിക്ക് അവിടെ പോകേണ്ടതായിരുന്നു എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്താതിരിക്കുക എന്നാണ് പറയാനുള്ളത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
2: ആരാണെന്ന് മനസ്സിലായോ?
0: ആ മനസ്സിലായി, പറഞ്ഞോളൂ.
2: ആരാണ്? ഈ സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കത്തില്ല. സമയം അതിന്റെ സമയത്ത് തന്നെ കടന്നുകൊണ്ടിരിക്കും. 24 മണിക്കൂറേ ഉള്ളു പകലും രാത്രിയായിട്ട്. ചിലപ്പോ പകൽ ഇച്ചിരി കൂടുതൽ അല്ലെങ്കിൽ രാത്രി ഇച്ചിരി കൂടുതൽ, എന്നാലും അബൌട്ട് 24 hours ഫ്രം ദി വൺ ഡേ എന്നുള്ളത്. ഈ കാരണം അതും വിശേഷിച്ച് നാട്ടിലല്ല, വിദേശത്ത് പോയി നിൽക്കുന്ന, വിദേശത്ത് നിൽക്കുന്നതിന് കാലാവധി ഉണ്ട്, 1 കൊല്ലോ 2 കൊല്ലോ. അത് കഴിഞ്ഞ് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയെങ്കിൽ പറയാം, കിട്ടിയെന്ന്, ഇല്ലെങ്കിൽ കണക്കാം. ഈ സമയത്ത് നമുക്ക് വരുന്ന സമയം നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് ഒരുപാട് ആളുകൾ. എങ്ങനെങ്കിലും അവരുടെ ആ 8 മണിക്കൂറത്തെ ജോലി അവരെങ്ങനെങ്കിലും ഒന്ന് കടിച്ചു തൂങ്ങി ചെയ്തേച്ച് ഓടി വന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയാ ഇതെല്ലാം. ഇപ്പൊ തൊട്ട് മുമ്പുള്ള പാസഞ്ചർ പറഞ്ഞാൽ എല്ലാം വേണം, മെസ്സേജ് അയക്കണം, ഫേസ്ബുക്ക് നോക്കണം, പിന്നെ വാട്സപ്പ് നോക്കണം, യൂട്യൂബ് നോക്കണം, മറ്റ് കാര്യങ്ങള് എല്ലാം ചെയ്യണം, ഇസ്ലാമികരമായ കാര്യങ്ങൾ ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷെ ഇതിനെല്ലാം ഒരു സമയവും ലിമിറ്റും ഉണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ 8 മണിക്കൂർ ഡ്യൂട്ടി ഉള്ള ഒരാളാ. ഞാൻ പക്ഷെ 3 ഓഫീസിൽ പാർട്ട് ടൈം പണി ചെയ്ത ആളാ, അതും 1-2 അല്ല 10-28 വർഷം. ഈ അതുകൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്ന സമയം കഴിവതും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ, മനസ്ഥിതി ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്തെല്ലാം ചെയ്യാവോ ചെയ്യണം. ഒപ്പം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണകരമാണോ, ദോഷം വരുന്ന കാര്യമല്ല, മാറിയിരുന്നുണ്ട് പരദൂഷണം പറയുന്നതോ കുറ്റം പറയുന്നതോ അല്ല, അല്ലാത്ത രൂപത്തിലുള്ള എന്തെങ്കിലും ചെയ്യണമെന്നാണ് എല്ലാവരോടും നമുക്കുള്ള അഭ്യർത്ഥന. അങ്ങനെ ആയിക്കോട്ടെ, എല്ലാവർക്കും വേണ്ടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: ഓണാട്ടുകര
2: പാസഞ്ചറിന് വേണ്ടി ഷാജിക്ക.
0: അതായത് ആരോഗ്യവും സമയവും ഉള്ള സമയത്തെ നമുക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ പറ്റൂ എന്നുള്ളൊരു കാര്യമാണ് ഇക്ക പറഞ്ഞു വെച്ചത്. അതെ, ശരിയാണ്. നമുക്ക് ആരോഗ്യവും നമ്മളുടെ സമയവും ഉള്ള സമയത്തെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമുക്ക് സമയങ്ങൾ പാഴാക്കി കളയാനായിട്ട് ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ആലോചിച്ചു കൊള്ളുക. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. സമയത്തെ കുറിച്ച് എല്ലാവർക്കും ഒരുപാട് പറയാനുണ്ടെന്ന് തോന്നുന്നു. നമസ്കാരം.
3: ഹലോ, നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
3: ആരാണ്? താജുബൻ ശങ്കരമോഹൻ. ആ, അപ്പം സമയമാണ് നമ്മുടെ വിഷയം. നമ്മുടെ അല്ല, ഓരോ മനുഷ്യന്റെയും സമയമാണ് അവന്റെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്ന ഒരു ഘടകം. കാരണം എനിക്ക് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഇനി കുട്ടികളോട് എന്റെ പ്രധാനമായി എനിക്ക് പറയാനുള്ളത്, കാരണം ഞങ്ങളൊക്കെ സമയങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞു, ഇനി സമയമുണ്ടെങ്കിലും ഈ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ടൈം ടേബിൾ, ടൈം ടേബിൾ നമ്മൾ പറയാറുണ്ട് കുട്ടികൾ. ടൈം ടേബിൾ അല്ല, ടൈം ടേബിൾ ആണ് അല്ലേ. അതായത് 9 മുതൽ 10 വരെ ഒരു പീരീഡ്, അല്ലെ 9.5 ഒരു പീരീഡ്, അങ്ങനെ ഓരോരോ പീരീഡുകൾ കണക്ക്, സയൻസ്, മലയാളം, ഹിസ്റ്ററി ഇങ്ങനെ നമ്മൾ എഴുതി നമുക്ക് ടീച്ചർ ഇങ്ങനെ തരും. അങ്ങനെ നമ്മളത് വെച്ച പഠിക്കുന്നത്. നമ്മുടെയൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ ടൈം ടേബിളുകൾ കൃത്യമായില്ലാത്തതാണ് ജീവിതത്തിന്റെ പരാജയം. കാരണം നമ്മൾ ഈ ഭൂമുഖത്ത് ജനിക്കുമ്പോൾ നമ്മുടെ മരണം വരെയുള്ള സമയം ഒരു കണക്കുണ്ട്. ആ കണക്കിന്റെ അപ്പുറത്ത് നമുക്ക് നിൽക്കാനും പോകാനും ഒന്നും പറയും, നമ്മൾ പോയേ പറ്റത്തുള്ളൂ. പാസ് അവേ ദി ഗോഡ്. അപ്പം ദൈവത്തിന്റെ നമ്മൾ പോയേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ വിശ്വാസങ്ങളാണ്, വിശ്വാസം ഇല്ലാത്തവരുണ്ട്, വിശ്വാസമുണ്ട്, നമ്മൾ ആ ഭാഗത്തേക്ക് കടക്കണ്ട. അപ്പം ഈ കിട്ടുന്ന സമയങ്ങൾ നമ്മൾ കൃത്യമായി ഉപയോഗിക്കണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ കുട്ടികൾ എന്താ ചെയ്യുന്ന അറിയാവോ, അവര് കൃത്യമായ സമയത്ത് ഉപയോഗിക്കുന്നില്ല. കാരണം ഈ പഠിക്കാനുള്ള സമയം, നമ്മളിപ്പോ രാവിലെ സ്കൂളിൽ പോകണം, നമുക്ക് 3 മണിക്ക് എഴുന്നേൽക്കണം, 3 മണിക്ക് ഉറങ്ങണം, 3 മണിക്ക് നമുക്ക് പഠിക്കണം, 3 മണിക്ക് പഠിച്ചാൽ മതി. ഈ കൃത്യമായും ടൈം കീപ്പ് ചെയ്ത് ജീവിക്കുന്ന ഒരാളിന് ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ യാതൊരു പ്രയാസവും ഇല്ല. കാരണം ടൈം ടൈമായിട്ട് തന്നെ ഉപയോഗിക്കണം. പിന്നെ ഇപ്പൊ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ഇവിടെ എല്ലാവരും പറഞ്ഞ കണക്ക് ഞാൻ ഉൾപ്പെടെ, നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ പെട്ടെന്ന് നോക്കുന്ന മൊബൈലാണ്. മൊബൈൽ നോക്കണം നോക്കണം എന്ന് പറയുന്നില്ല, കാരണം ഇപ്പൊ അപ്ഡേറ്റുകൾ എല്ലാം വരുന്നത് അതിനകത്താണ്. ഒരു മരണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അകത്ത് വരും. പക്ഷെ നോക്കണം, ഈ ഉറക്കത്തിന് എഴുന്നേറ്റ വഴി എങ്ങനെ നോക്കണമെന്ന് നിർബന്ധം തോന്നില്ലെങ്കിലും നമ്മൾ എടുത്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അപ്പോഴത് ഓഫ് ചെയ്യണം. അപ്പൊ നമ്മൾ രാവിലെ നമ്മൾ 3 മണിക്ക് എഴുന്നേറ്റ്, 3 മണിക്ക് ഇന്ന് എനിക്ക് 3 മണിക്ക് എഴുന്നേറ്റ്, 3 മണിക്കൂർ പഠിക്കണം, 3 മണിക്ക് എനിക്ക് കുളിക്കണം, 3 മണിക്ക് എനിക്ക് ഭക്ഷണം കഴിക്കണം, 3 മണിക്ക് അങ്ങനെ നമ്മൾ ടൈം ടേബിൾ ചെയ്ത് വെച്ച് നമുക്ക് ഈ ജീവിതത്തിൽ എന്താ പറയുന്ന ഒരു തിരക്കില്ല നമുക്ക്. അപ്പൊ അതായത് നമ്മളിപ്പോ ഞാൻ പറഞ്ഞുതരാം, നമുക്കിപ്പം 10 മണിക്ക് ഫ്ലൈറ്റ് ആണ്, നമുക്ക് അതിനകത്ത് പോകണം. അപ്പൊ 2 മണിക്കൂടെ 3 മണിക്കൂടെ മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ അതിന് മുന്നാടി ഇറങ്ങണം. കൃത്യമായി ഈ 10 മണിക്ക് നമ്മൾ അവിടെ ചെന്ന് ഈ ഫ്ലൈറ്റ് 10 മണിക്ക് വിടും. നമ്മളൊരാൾ വന്നില്ലെന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കത്തില്ല. ഇത് തന്നെയാണ് ആ ട്രെയിൻ, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സമയം. ട്രെയിൻ പിന്നെ ചിലപ്പം വേണമെങ്കിൽ 10 മിനിറ്റ് ലേറ്റ്.
0: അതെ, നമുക്ക് ഇപ്പം നമ്മൾ പഴമക്കാർ നമ്മുടെ കാര്യങ്ങൾ പറയുന്നത് പോലെ ഈ പോയ ബസ്സിന്റെ പുറകെ ഓടിയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലാണ് ആ കാര്യം ഉദ്ദേശിച്ചത്. കാരണം എന്തെന്ന് വെച്ചാൽ ഒന്നും നമുക്ക് ഒന്നിനു വേണ്ടിയിട്ടും കാത്തു നിൽക്കാറില്ല, ആരും ആർക്കു വേണ്ടിയിട്ടും കാത്തു നിൽക്കാറില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനായിട്ട് പറ്റുന്നത്. അപ്പം എന്താണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യേണ്ട ജോലികൾ നമ്മൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് നമ്മൾ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
4: ഹലോ. ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
4: ഞാൻ തേവലക്കര കോഴിക്കോട് വിളിക്കുന്ന രാജീവ് ശിവാണ്.
0: ആ, പറഞ്ഞോളൂ ചേട്ടാ.
4: തീർച്ചയായിട്ടും സമയം എന്ന് പറയുന്നത് സമയമല്ല പ്രധാനം ഒരു മനുഷ്യന്. ഏറ്റവും പ്രധാന ആരോഗ്യമാണ് ഒരു ഏതൊരു ജീവജാലങ്ങൾക്കും അല്ലെ ഏതൊരു ജീവിക്കും അതിന്റെ ശരീരഘടനയും അല്ലെങ്കിൽ എന്തിനേയും മുൻകൂട്ടി കണ്ട് അതിനെ നേരിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് ആദ്യമേ വേണ്ടുന്ന ആരോഗ്യം. ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ പുതിയ കണ്ടുപിടുത്തത്തിൽ 80 വയസ്സ് വരെ യൗവനം നിൽക്കും എന്നാ പറയുന്നത്. അതായത് കൗമാരം 40 വയസ്സ് ഇന്നത്തെ പുതിയ അവരുടെ ആഹാരം ഇന്നത്തെ പുതിയ പല രീതിയിൽ
0: ഹലോ
4: കുട്ടികളുടെ പുതിയ പുതിയ ആഹാരം ഇന്നത്തെ പുതിയ ആഹാരവും മറ്റുമൊക്കെ ആയിട്ട് കഴിച്ച് അവരുടെ ശരീരഘടന മാറ്റമാണ് ശരി. അലസതയുള്ള ആഹാരം ഇന്ന് കഴിക്കുന്നത്, പ്രത്യേകിച്ചും പണ്ട് ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിച്ച് നമ്മൾ ജീവിച്ചത്. ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അച്ചടക്കത്തോടെ ജീവിച്ചത്. പിന്നെ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അത് പരമാവധി യൂസ് ചെയ്യാൻ തുടങ്ങി. സ്വാതന്ത്ര്യത്തെ കാര്യം നമ്മൾ ഈ കൃതനിഷ്ഠയൊന്നും ഇല്ല അല്ലേന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കുന്ന കാര്യത്തിലും ജോലി ചെയ്യുന്ന കാര്യത്തിൽ വേണമെങ്കിൽ മാത്രം നമ്മുടെ ചെലവിന് വേണ്ടി മാത്രം ജോലി ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയാണ്. അന്നേരം നമുക്ക് ഉള്ളിൽ വരുന്നില്ല മറ്റ് ഈ പറയുന്ന പോലെ ഒരുപാട് ജോലി ചെയ്ത് ഒരുപാട് സമ്പാദിച്ച് എല്ലാം കീഴടക്കണോ എന്നുള്ളൊരു ചിന്ത. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ശരി എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കണക്ക് ഒരു മനുഷ്യനും നടക്കത്തില്ല. നമ്മൾ ഒരു കോടി ആഗ്രഹങ്ങൾ വെച്ചാല് അതിന് 10 or 15 എന്നൊക്കെ നടക്കത്തുള്ളൂ. അതിന്റെ യാഥാർത്ഥ്യം അതെല്ലാവരും പറയാറുണ്ട്. അനുഭവങ്ങളുള്ളവരെല്ലാവരും അത് കൃത്യമായിട്ട് പങ്കുവെച്ച് പറയും. ആഗ്രഹിക്കുന്ന ഒന്നും നടക്കത്തില്ല. നമുക്ക് മറ്റൊരു വ്യക്തി ആകാനും പറ്റത്തില്ല. പിന്നെ ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മളുടെ സമയത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താം.
0: അതെ, അതായത് ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സമയത്തെ മെച്ചപ്പെടുത്താം. ആരോഗ്യവും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെയേറെ പ്രധാനമാണ്, സമയവും വളരെയേറെ പ്രധാനമാണ്. രണ്ടും കൂടി ഒത്തുചേർന്നാലേ നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ കുറേ നേരം കുറെ കോൾസൊക്കെ നമുക്കിങ്ങനെ സംസാരിച്ചപ്പോൾ ഒരിടവേള പോകാൻ സമയമായിട്ടുണ്ട്. നമുക്ക് ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഇത് എന്റെ റേഡിയോ 91.2 ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എസികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എസികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
0: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
6: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
7: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പോ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടേറെ പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മളുടെ സമയങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ സമയമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കാറുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈല്, നമ്മുടെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, എന്ത് ആയിക്കോട്ടെ, അതിന്റെ മുമ്പിൽ നമ്മൾ ഈ കൂടുതൽ സമയങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പൊ ടൈം മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു, ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ ജോലി, നമ്മളുടെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്. ഇന്ന് പലർക്കും നമ്മുടെ ജോലി എന്നത് ഓഫീസിൽ പോയിട്ട് വരുന്ന 9 മണി മുതൽ 5 മണി വരെയുള്ള സമയങ്ങളൊന്നല്ല. ഇപ്പം വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ 24 മണിക്കൂറും നമ്മുടെ ലാപ്ടോപ്പ്, ഇമെയിലൊക്കെ കാരണം ജോലിയും വ്യക്തി ജീവിതമൊക്കെ തമ്മിലുള്ള അതിർവരമ്പുകൾ എന്നൊക്കെ പറയുന്നത് ഇല്ലാതായിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ പുതിയ ലൈഫിൽ നമ്മുടെ സ്വന്തം കുടുംബത്തിനും നമ്മളുടെ സൗഹൃദങ്ങൾക്കും അതിലുപരി നമുക്ക് തന്നെ സമയം മാറ്റിവെക്കുക എന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെയധികം അത്യാവശ്യമായ കാര്യമാണ്. നേരത്തെ പറഞ്ഞു, നമ്മൾ കുറേ പറഞ്ഞു, നമ്മൾ കുറേ വർക്ക് ചെയ്തിട്ടോ, നമ്മൾ കുറേ ഇങ്ങനെ വർക്ക് ചെയ്ത് നമ്മൾ കുറേ ഇങ്ങനെ സമയം കളഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയങ്ങൾ മാറ്റിവെക്കുക എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഒരു സമയത്ത് നമ്മൾ ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യുക. അപ്പോൾ ഒരേ സമയങ്ങൾ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകുന്ന ഒരു കാലമാണിത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് വരുമാനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, 2-3 ജോലി ചെയ്യുന്നൊരു കാലമാണിത് അല്ലേ. അപ്പൊ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഫോണിൽ സംസാരിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി കാണുക, അതുപോലെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ. എന്നാൽ ഇത് പലപ്പോഴും നമ്മുടെ ശ്രദ്ധ, നമ്മളുടെ സമയം ഒക്കെ കൂടുതലും നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സമയത്ത് ഒരു കാര്യങ്ങൾ മാത്രമായിട്ട് ചെയ്യുക എന്നത് പുതിയ കാലത്ത് സമയം ലാഭിക്കാനുള്ള വളരെ മികച്ചൊരു വഴിയാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും നമുക്ക് ആവശ്യമായത് നമ്മളുടെ കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലായെങ്കിൽ നമ്മളൊരു 2-3 ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ തയ്യാറെടുക്കുന്ന ആ ഒരു സമയമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ നമ്മുടെ ഒരു പാസഞ്ചർ ഓർമ്മിപ്പിച്ചൊരു കാര്യമാണ് നമ്മളുടെ ആരോഗ്യവും നമ്മളുടെ സമയം എന്ന് പറയുന്നത്. സമയമില്ല എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ബലി കഴിക്കുന്നത് നമ്മുടെ സ്വന്തം ആരോഗ്യത്തെയാണ്. അപ്പം വ്യായാമം ചെയ്യാൻ സമയമില്ല, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ല. അപ്പം പുതിയ ലൈഫിൽ നമ്മുടെ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോകാതെ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ശീലങ്ങൾ, സമയം കണ്ടെത്തുക തന്നെ വേണം. കാരണം പിന്നീട് രോഗം വരുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ കളയാൻ നമുക്ക് ഒരുപാട് സമയം നിർബന്ധപൂർവം നൽകേണ്ടി വരും. അതായത് നമ്മളൊക്കെ വിചാരിക്കാതെ പോലും നമ്മൾ ഹോസ്പിറ്റലിൽ കയറേണ്ട ഓരോ സിറ്റുവേഷൻസൊക്കെ വരും. അപ്പോൾ നമ്മുടെ പാസഞ്ചേഴ്സിനോട് നമ്മുടെയൊക്കെ ഈ പുതിയ ലൈഫിൽ നമ്മൾ സമയം എന്ന് പറയുന്നത് വെറും ഒരു വാച്ചിലെ ആ ഒരു ചെറിയ മുള്ളുണ്ടല്ലോ അതൊന്നുമല്ല. നമ്മൾ നമ്മുടെ സമാധാനം, പണ്ട് നമ്മൾ പറയുമായിരുന്നു ടൈം ഈസ് മണി എന്ന്, അതായത് സമയം എന്ന് പറയുന്നത് ക്യാഷ് ആണ് എന്ന്. എന്നാൽ ഇന്നത്തെ കാലത്ത് ടൈം എന്ന് പറയുന്നത് നമ്മുടെ പീസ് ഓഫ് മൈൻഡ്, അതായത് നമ്മളുടെ സ്വതന്ത്രമായിട്ടുള്ള നമ്മളുടെ ചിന്താഗതിയാണ്, അതേപോലെ തന്നെ നമ്മളുടെ മനസ്സമാധാനം എന്ന് നമ്മൾ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ മറ്റുള്ളവരെ പോലെ ലൈഫ് സ്ക്രോൾ ചെയ്ത് തീർക്കാൻ മാത്രമുള്ളതാണോ നമ്മളുടെ ഈ സമയം? അല്ല, ഒരിക്കലും അല്ല. ഈ ഒരു ഓട്ടത്തിനിടയിൽ നമ്മളുടെ സ്വന്തം സന്തോഷങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും കൂടെ കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലൈഫ് നമുക്ക് കളർഫുള്ളാകും. അപ്പം നമുക്ക് ഈ ഒരു നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടിക്കഥ ഞാൻ പറയട്ടെ, 1 മിനിറ്റിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു കുഞ്ഞു കഥ. അതായത് ഒരു പ്രശസ്തനായ ഒരു പ്രൊഫസർ നമ്മളുടെ ക്ലാസ്സിൽ ഒരു വലിയ ക്ലാസ് ജാറുമായിട്ട് വന്നു. അപ്പം അദ്ദേഹം അതിൽ കുറച്ച് കല്ലുകൾ നിറച്ചു, എന്നിട്ട് ചോദിച്ചു ഇത് നിറഞ്ഞോ? അപ്പോൾ വിദ്യാർത്ഥികൾ പറഞ്ഞു അതെ. പിന്നീട് അദ്ദേഹം അതിലേക്ക് കുറച്ച് മണൽ തരിയിട്ടു, ഇത് അത് വലിയ കല്ലുകൾക്കിടയിൽ വിടവുകളിലൂടെ ഇങ്ങനെ നിറഞ്ഞു. അപ്പോൾ പ്രൊഫസർ പറഞ്ഞു ഈ ജാറാണ് നമ്മളുടെ ജീവിതമെന്ന്, ഇത് വലിയ കല്ലുകളാണ് നമ്മളുടെ കുടുംബം, ആരോഗ്യം, നമ്മളുടെ സുപ്രധാന ലക്ഷ്യങ്ങൾ എന്നിവയാണ് വലിയ കല്ലുകളെന്ന്. ഈ മണൽത്തരികളുണ്ടല്ലോ നമ്മുടെ ഫോൺ ഉപയോഗം, വെറുതെ ഇരിക്കൽ, അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ജാറിൽ മണൽ നിറച്ചാൽ ഈ വലിയ കല്ലുകൾക്ക് അവിടെ സ്ഥലം ഉണ്ടാവില്ല. അപ്പം അതുപോലെ
എത്രയാണ് നമ്മളുടെ സമയം. മുഴുവൻ ചെറിയ കാര്യങ്ങൾക്കായി കളഞ്ഞാൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് സമയം കിട്ടാതെ പോകും. നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു കഥയാണ് എന്ന് എനിക്ക് തോന്നിയ ഒരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ശരിയല്ലേ? നമ്മളൊരു ജാർ എടുത്തിട്ട് അതിനകത്ത് ഈ കുഞ്ഞു മണൽത്തരി ഇട്ടിട്ട് അതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിറച്ച് നിറച്ച് നിറച്ച് നിറച്ച് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ അവിടെ എവിടെയാണ് സമയം, നമ്മുടെ എവിടെയാണ് സ്ഥലമുള്ളത് ഈ വലിയ കല്ലുകൾ നിറയ്ക്കാനായിട്ട്? അപ്പോൾ ആ വലിയ കല്ലുകളെ നമ്മളുടെ കുടുംബമായിട്ടും നമ്മളുടെ ആരോഗ്യമായിട്ടും നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളുമായിട്ട് മാറ്റിയിട്ട് എന്നിട്ട് അതിനിടയ്ക്ക് നമ്മൾ ഈ ചെറിയ മണൽത്തരി ഒന്ന് നിറയ്ക്കാൻ നോക്കിയാൽ അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്കൂടെ എവിടെയെങ്കിലുമൊക്കെ പോകും. അപ്പോൾ അതാണ് നമ്മുടെ പ്രൊഫസർ ഇവിടെ പറഞ്ഞു വെച്ച ചെറിയ ചെറിയ കുഞ്ഞു മണൽത്തരികളാണ് നമ്മളുടെ ഈ ഫോൺ ഉപയോഗം, നമ്മളുടെ ഈ ബാക്കിയുള്ള സ്ക്രീൻ ടൈം, സ്പേസ് എന്നൊക്കെ പറയുന്ന ചെറിയ കാര്യങ്ങളാണ്. അതിലൊക്കെ ഇങ്ങനെ വലിയ വലിയ വലിയ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഒരുപാടൊക്കെയുണ്ട് എന്നുള്ളൊരു തോന്നലിൽ ദാണ്ട നമ്മളുടെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കും പുതിയൊരു വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുമെന്ന പ്രതീക്ഷയോടെ ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയായിരുന്നു. അപ്പോൾ നിങ്ങൾ അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ. നാളെ വീണ്ടും കാണാം.

0: കാലാന്തരം.
1: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽ കുമാർ.
0: കാലാന്തരം.
1: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽ കുമാർ. 2026 മെയ് മാസവും കടന്നുപോകുന്നു. ജൂണിന്റെ വരവാണ്, മഴക്കാലമാണ്. ഇനിയുള്ള കുറെ നാളുകൾ മഴയായിരിക്കും നമ്മുടെ സംസ്ഥാനത്താകെ. സ്കൂളുകൾ തുറക്കുകയാണ്. പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭം, പുതിയ പ്രതീക്ഷകളുടെ തുടക്കം. പുതിയ യൂണിഫോമുകൾ, ഒരുപക്ഷെ പുതിയ സ്കൂളുകൾ, പുതിയ അധ്യാപകർ, പുതിയ കൂട്ടുകാർ ഒക്കെ കുട്ടികൾക്ക് കിട്ടിയേക്കാം. പുതിയ അനുഭവങ്ങളുടെ ക്ലാസ് മുറികൾ തുറന്നു വെക്കുകയാണ്. നിലവിൽ പഠിച്ചുകൊണ്ടിരുന്ന രീതികൾക്ക് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പുതിയ പാഠപുസ്തകങ്ങൾ കിട്ടും. പാഠപുസ്തകങ്ങൾ അതേപടി പഠിക്കുകയല്ല വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, അവയ്ക്കപ്പുറം പോകാൻ കഴിയണം. ചിന്തകൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണം. പാഠപുസ്തകങ്ങളിലെ വരികൾക്കും ഉപരിയായി ചിന്തിക്കണം, വരികൾക്കിടയിൽ വായിക്കണം എന്നും ഒക്കെ പറയാറുണ്ട്. നമ്മുടെ ക്ലാസ് മുറികളിലെ പഠന നിലവാരം ഉയരട്ടെ. മാറുന്ന ലോകത്തിനും വളർന്നുവരുന്ന ജനതയ്ക്കും പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായ ജനതയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിന്റെയും കടമ. അത് നിർവഹിക്കാൻ അധ്യാപകർക്കും സമൂഹത്തിനും രക്ഷിതാക്കൾക്കും ഗവൺമെന്റിനും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം. നമ്മുടെ പ്രതീക്ഷകളെല്ലാം

നമ്മുടെ ക്ലാസ് മുറികളിൽ നിന്ന് എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിക്കാം. കാലാന്തരത്തിൽ എല്ലാവർക്കും പുതിയ അധ്യയന വർഷത്തിൽ പുതിയ ആഗ്രഹങ്ങളോടെ പുതിയ കാൽവയ്പ്പുകളോടെ കലാലയങ്ങളിലേക്കും പാഠശാലകളിലേക്കും നീങ്ങുന്നവർക്ക് ആശംസകൾ. മഴ ഒരു പ്രതീകമാണ് സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും അങ്ങനെ പലതിന്റെയും. ഒക്ടോവിയോ പാസ് എന്ന എഴുത്തുകാരൻ പറഞ്ഞതുപോലെ, മഴ ഉൾക്കൊള്ളുന്നവന്റെ മനസ്സിലെ ചിന്തകളെയാണ് പ്രകടിപ്പിക്കുന്നത്. വിരഹവും പ്രണയവും ഒക്കെ ചിലരുടെ മനസ്സിൽ മഴ കാണുമ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ മറ്റു ചിലർക്ക് ദുഃഖങ്ങളുടെയും വിടവാങ്ങലുകളുടെയും ചിന്തകളായിരിക്കും നൽകുക. ഏറ്റുവാങ്ങുന്നവന്റെ മനസ്സിലെ ചിന്തകളെയാണ് മഴ പ്രതിഫലിപ്പിക്കുക എന്നാണ് ഒക്ടോവിയോ പാസ് പറഞ്ഞതിന്റെ അർത്ഥം. മഴ നാശകാരിയാവാതിരിക്കട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ നല്ല വിളവെടുപ്പ് നൽകുന്ന, നല്ല ഫലഭൂയിഷ്ഠത നൽകുന്ന, നല്ല വികാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മഴയാവട്ടെ തുടർന്നും എന്ന് കാലാന്തരത്തിൽ ആഗ്രഹിക്കുന്നു. മലയാളികളുടെ മനസ്സിൽ ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത ബിംബങ്ങൾ പ്രതിഷ്ഠിച്ചു പോയ കലാകാരനാണ് ജോൺ എബ്രഹാം. 40 വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹവും സുഹൃത്തുക്കളും ചേർന്ന് മലയാളത്തിലെ ആദ്യത്തെ ജനകീയ സിനിമ എടുത്തത്. സിനിമയുടെ പേര് അമ്മ അറിയാൻ എന്നാണ്. വഴിയോരങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും കവലകളിലും ചായക്കടകളിലുമൊക്കെ നിന്ന മനുഷ്യരുടെ കയ്യിലെ തുച്ഛമായ തുകകൾ ഒരു ബക്കറ്റിൽ പിരിച്ചുകൊണ്ടാണ് ജോൺ എബ്രഹാം സംഘവും ഈ സിനിമ നിർമ്മിച്ചത്. സിനിമയ്ക്ക് കച്ചവടത്തിന്റെ വില കൽപ്പിക്കാത്തത് കൊണ്ട് ജോൺ എബ്രഹാമും കൂട്ടരും ഒഡേസ മൂവീസ് എന്ന ഒരു ബാനറിൽ സിനിമയുമായി ബന്ധപ്പെട്ട നല്ല സിനിമയുടെ വളർച്ചയ്ക്ക് വേണ്ടുന്ന നിരവധി പ്രവർത്തനങ്ങൾ കോഴിക്കോട് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ജനകീയ സിനിമ എന്ന ആശയം ഉണ്ടായത്. ഒരു മുതലാളി മുതൽ മുടക്കുന്ന സിനിമയ്ക്ക് പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും എന്നതിനാൽ സാധാരണ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം ശേഖരിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പറയുന്ന ഒരു ചിത്രം നിർമ്മിക്കുക എന്ന ആശയത്തിലേക്ക് അദ്ദേഹം വന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടായ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയായിരുന്നു ജോൺ. ആൾ കുട്ടനാടുകാരനാണ്. സിനിമയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുകയോ ഒരുപാട് ചിത്രങ്ങൾ എടുക്കുകയോ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. എന്നാൽ എടുത്ത 4-5 ചിത്രങ്ങളും ചില ഡോക്യുമെന്ററികളും എന്നും വ്യത്യസ്തങ്ങളായി നിലനിൽക്കുന്നു. 1985 തുടങ്ങിയ പ്രവർത്തനങ്ങൾ 86 ജോണും സംഘവും പൂർത്തീകരിച്ചു. ആ സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചില്ല. കാരണം അത് ലാഭമുണ്ടാക്കാൻ വേണ്ടിയെടുത്ത സിനിമയല്ലായിരുന്നു. ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത തുകയായതുകൊണ്ട് തന്നെ അത് ജനങ്ങളിലേക്ക് തന്നെ തിരികെ എത്തിക്കുക എന്ന ദൗത്യവും അദ്ദേഹത്തിനും കൂട്ടർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പലപ്പറമ്പുകളിലും കവലകളിലും വായനശാലകളിലും ഒക്കെയാണ് അമ്മ അറിയാൻ പ്രദർശിപ്പിച്ചത്. ജോൺ എബ്രഹാം എന്ന സംവിധായകനും കൂട്ടരും അങ്ങനെ കേരളം മുഴുവൻ യാത്ര നടത്തി. ചായക്കടകളിലിരുന്ന് സാധാരണക്കാരുമായി വർത്തമാനം പറഞ്ഞു. അവരുടെ ഇടയിൽ സിനിമ പ്രദർശിപ്പിച്ചു. അവരോടൊപ്പം ജീവിച്ചു. അങ്ങനെ സിനിമയെ ജനകീയമാക്കി മാറ്റിയ കലാകാരനാണ് ജോൺ എബ്രഹാം. സിനിമ പൂർത്തീകരിച്ച് കേരളമാകമാനം പ്രദർശനം നടത്തി കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. എന്നും മലയാളികളുടെ ഓർമ്മകളിൽ ആ മുഖം മായാതെ നിൽക്കുന്നു. പച്ചയായ മനുഷ്യനായിരുന്നു ജോൺ എബ്രഹാം. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ് 31 മെയ്. 1987 മെയ് 31 കോഴിക്കോട് നഗരത്തിലെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന് കാലാന്തരത്തിന്റെ ഓർമ്മപ്പൂക്കൾ. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്തയുമുണ്ട്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 40 വർഷങ്ങൾക്കു ശേഷം ജോൺ എബ്രഹാമിന്റെ അമ്മ അറിയാൻ പ്രദർശിപ്പിക്കപ്പെടുന്നു. മരണപ്പെട്ട് 39 വർഷങ്ങൾക്ക് ശേഷം ഒരു കലാകാരന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. മനുഷ്യർക്കിടയിൽ ജീവിച്ച് അവരുടെ കഥകൾ സിനിമയാക്കി അവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ച മഹാനായ കലാകാരൻ. സിനിമ ലാഭത്തിനു വേണ്ടിയല്ല എന്ന് വിശ്വസിച്ചയാൾ. അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത് അമ്മ അറിയാൻ എന്ന സിനിമയുടെ പുതുക്കിയ പതിപ്പാണ്. ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അന്ന് നിർമ്മിക്കപ്പെട്ടത്. അതിന്റെ കാരണം തന്നെ ചിലവ് ചുരുക്കുക എന്നുള്ളതായിരുന്നു. കളർ സിനിമ എടുക്കാനുള്ള പണം അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു. ഇന്ന് ആ കലാകാരനും
കേരളവും എല്ലാം കാൻ ഫിലിം ഫെസ്റ്റിവൽ എന്ന വലിയ സിനിമാ മേളയ്ക്ക് മുന്നിൽ വലിയ അംഗീകാരത്തിന്റെ തിളക്കവുമായി നിൽക്കുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുറേയധികം ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവർക്കും അഭിമാനകരമാണ് ഇത്. കാലാന്തരത്തിന്റെ എല്ലാ ആശംസകളും.

0: പിന്നെ ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടില്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
8: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.

0: കാലാന്തരം.
1: ഇന്ത്യൻ റെയിൽവേക്ക് ആയിരക്കണക്കിന് സ്റ്റേഷനുകളുണ്ട്. അവയെല്ലാം തന്നെ പലതരത്തിലുള്ള ചരിത്രവും വൈവിധ്യങ്ങളും കൊണ്ട് സമ്പുഷ്ടവുമാണ്. എന്നാൽ പ്രേതബാധയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്, ബഗംഗോദാർ എന്ന റെയിൽവേ സ്റ്റേഷൻ. പശ്ചിമ ബംഗാളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1960 അന്നത്തെ ബംഗാളിലെ ഭരണകൂടം സർക്കാരിന് നിവേദനം നൽകിയാണ് അതുവഴി റെയിൽവേ ലൈൻ ഉണ്ടായത്. സ്റ്റേഷൻ ആരംഭിച്ച് കുറച്ചു കാലത്തിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രേതത്തെ കണ്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു റെയിൽവേ ജീവനക്കാരനും ഇത്തരത്തിൽ ഒരു സ്ത്രീയുടെ പ്രേതം പോകുന്നത് കണ്ടു എന്ന് റിപ്പോർട്ട് ചെയ്തു. അവർ ഒരു റെയിൽവേ അപകടത്തിൽ മരിച്ചവരാണ് എന്നുകൂടി വാർത്ത പരന്നു. ഗ്രാമീണർ ആകെ ഭയാശങ്കകളോടെ ഈ വാർത്ത കേട്ടു. സംഗതി റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ അറിഞ്ഞെങ്കിലും വലിയ കാര്യമായി എടുത്തില്ല. എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം അവിടെ ജോലി ചെയ്തിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ എങ്ങനെയോ മരണപ്പെട്ടു. അസ്വാഭാവികമായ നിരവധി കാര്യങ്ങൾ ആ സ്റ്റേഷനിൽ നടക്കുന്നുണ്ട് എന്ന് പലരും പറയാൻ തുടങ്ങി. പുതിയ ജീവനക്കാർ ആരും തന്നെ സ്റ്റേഷനിലേക്ക് ജോലിക്ക് പോകാതെയായി. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സ്റ്റേഷൻ അടച്ചുപൂട്ടി. ട്രെയിനുകളുടെ സ്റ്റോപ്പെല്ലാം എടുത്തു മാറ്റേണ്ടി വന്നു. അങ്ങനെ നിരവധി വർഷങ്ങൾക്ക് ശേഷം ഗ്രാമവാസികൾ വീണ്ടും ഒത്തുകൂടി തങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് മമതാ ബാനർജി റെയിൽവേ മന്ത്രി കൂടിയായിരുന്നു. നിരവധി ആളുകളുടെ പ്രേരണ ഉണ്ടായപ്പോൾ 2009 വീണ്ടും സ്റ്റേഷൻ തുറന്ന് പ്രവർത്തനമാരംഭിച്ചു. ഏതാണ്ട് 42 വർഷം ഈ സ്റ്റേഷൻ അടഞ്ഞുകിടന്ന ശേഷമാണ് തുറന്നത്. ചെറിയ ദൂരത്തിലോടുന്ന ട്രെയിനുകൾക്ക് സ്റ്റേഷനിൽ ഇപ്പോഴും സ്റ്റോപ്പുണ്ട്. പ്രേതത്തെ ഇപ്പോൾ ആരും കാണുന്നില്ല എന്നാണ് പറയുന്നത്. സന്ദർശകരെ ആകർഷിക്കാൻ വേണ്ടി പ്രേത വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള നിലയിലും ചിലർ പറയുന്നുണ്ട്. എന്തായാലും പിന്നീട് പ്രേതത്തെ കണ്ടിട്ടില്ല എങ്കിലും സംശയാലുക്കളായ ആളുകൾ, പഴയ തലമുറയിലൊക്കെ ഉള്ളവർ ഇപ്പോഴും സ്റ്റേഷനിൽ രാത്രികാലങ്ങളിൽ വന്നിറങ്ങാൻ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നുണ്ടത്രേ. അങ്ങനെ പ്രേതബാധയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലുണ്ട് എന്നത് രസകരമായ വാർത്തയാണ്. പക്ഷേ അവസാനിക്കുന്നില്ല. ഇന്ത്യയിലെ മറ്റ് ചില സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ പ്രേതബാധയോ അല്ലെങ്കിൽ സവിശേഷങ്ങളായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതോ ആയ സ്റ്റേഷനുകളായി പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന് വാർത്തകൾ കാണിക്കുന്നു. ചെങ്ങന്നൂരാതിപ്പാട്ട് എന്ന പേരിൽ പ്രശസ്തമായ പാട്ടുകളുണ്ട്. മലയാളത്തിന്റെ നാടൻപാട്ട് പാരമ്പര്യത്തിലെ ഏറ്റവും ശക്തമായ വീരഗാഥകളിൽ ഒന്നാണ് ചെങ്ങന്നൂരാതിപ്പാട്ട്. ഇത് സാധാരണ ഗാനങ്ങളല്ല. ജനങ്ങളുടെ നീതിബോധത്തെയും അവരെ അടിച്ചമർത്തുന്ന അധിനിവേശങ്ങൾക്കെതിരെയുമൊക്കെയുള്ള സാധാരണ മനുഷ്യരുടെ നിഷ്കളങ്കമായ പാട്ടുകളാണ്. പക്ഷേ അവ ഉതിർത്തുവിടുന്ന വാക്സരങ്ങൾ വളരെ പ്രൗഢമായുള്ളവയുമാണ്. ആദി അല്ലെങ്കിൽ ആദിപ്പാട്ട് എന്ന പദം ഒരു വീരപുരുഷനെ ചുറ്റിപ്പറ്റിയുള്ള വീരഗാഥകളെ സൂചിപ്പിക്കുന്ന പാട്ടുകളാണ്. ഗ്രാമീണ കലാകാരന്മാർ ഒരു കാലത്ത് ഉറക്കമൊഴിച്ചിരുന്ന് അവരുടെ വിളകൾ സംരക്ഷിക്കാൻ പാടങ്ങളിൽ ഇരുന്ന കാലത്തോ അല്ലെങ്കിൽ കൊയ്ത്തുകാലത്തോ ഉത്സവകാലങ്ങളിലോ രാത്രികാല വിനോദങ്ങളിലോ ഒക്കെ പാടിയിരുന്നവയാണ്. ആരും അത് എഴുതി വച്ചിട്ടില്ല. വാമൊഴികളിലൂടെ തലമുറകളിലേക്ക് പകർന്നു ആ പാട്ടുകൾ അങ്ങനെ പ്രശസ്തങ്ങളായവയാണ്. നാടൻ കാവ്യരൂപങ്ങൾ, കഥയുടെ അടിസ്ഥാനം പാട്ടിന്റെ കേന്ദ്രത്തിൽ സാധാരണയായി വരുന്ന ഒരു ജനകീയനായ പോരാളിയായിരിക്കും. സാമൂഹ്യ അനീതിക്കെതിരെ നിലകൊള്ളുന്നവനും അധികാരികളുടെ ചൂഷണത്തെ എതിർക്കുന്നവനും പാവപ്പെട്ടവരുടെ പക്ഷത്ത് നിൽക്കുന്നവനുമായിരിക്കും ഈ പാട്ടുകളിലെ നായകനായി വരുന്നത്. അയാൾ ഒടുവിൽ വീഴുകയാണ്. അധികാരം കൈയാളുന്നവരുടെ ചാട്ടവാറടികളേറ്റ് അല്ലെങ്കിൽ അവരുടെ വെടിയുണ്ടയേറ്റ് ആ വീരൻ നിലംപതിക്കുന്നു. മധ്യതിരുവിതാംകൂറിലെ പഴയ ജന്മി വ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ള ധാരാളം ദുരിത ജീവിതങ്ങൾ ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളിൽ എഴുതി വെക്കാതെ മനുഷ്യർ പാടിയുണ്ടാക്കിയ, തലമുറകൾ കൈമാറിപ്പാടിയ പാട്ടുകളാണ് ചെങ്ങന്നൂരാതിപ്പാട്ട് എന്ന് പറയുന്നത്. ഇവ ഇന്ന് കേരളത്തിലെ കലാലയങ്ങളിൽ പഠിക്കാനുണ്ട്. സമ്പുഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പഠനശാഖയിൽ ഫോക്ലോർ എന്ന് പറയുന്ന നമ്മുടെ സമ്പുഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പഠനശാഖയിൽ ചെങ്ങന്നൂരാതിപ്പാട്ടിന് വലിയ സ്ഥാനമുണ്ട്. കാവാലം രംഭ എന്ന ഒരു സ്ത്രീ പാടിയ ഈ പാട്ടുകൾ നമ്മുടെ യൂട്യൂബുകളിലുണ്ട്. കേരളത്തിന്റെ ഗ്രാമീണ പാരമ്പര്യത്തെയും മനുഷ്യരുടെ കൂട്ടായ്മകളെയും കഥപറച്ചിലിന്റെ ഭാവത്തോടുകൂടി അവതരിപ്പിച്ച പ്രമുഖ കലാകാരികളിലൊരാളാണ് കാവാലം രംഭ. ആധുനിക കാലത്ത് ഇത്തരത്തിലുള്ള മൺമറയുന്ന പാട്ടുകൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഇന്ന് നല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ കാവാലം രംഭയുടെ പാട്ട് നമ്മുടെ വാഹ്ജിക സംസ്കാരത്തിന്റെ പൈതൃകത്തിന്റെ പ്രധാനപ്പെട്ട വഴികളിലൊന്നായി കണക്കാക്കാൻ കഴിയും. നമുക്കും നമ്മുടെ പ്രദേശങ്ങളിലുള്ള സാധാരണ മനുഷ്യരുടെ നിമിഷങ്ങൾ കൊണ്ട് അവരുണ്ടാക്കുന്ന അർത്ഥഗർഭമായ വരികളെ, നാട്ടിൽ പഴയകാലത്തും മുതൽ പാടിപ്പതിഞ്ഞു വരുന്ന പാട്ടുകളെ ഒക്കെ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ തുടരണം. അങ്ങനെയാണ് വലിയ ഒരു സംസ്കാരവും പൈതൃകവും പേറുന്നവരായി നമ്മൾ മാറുന്നത്. ഇത്തരത്തിലുള്ള പാട്ടുകൾ കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ നിന്നും നാട്ടിൽ നിന്നും എല്ലാം അപ്രത്യക്ഷമാകാൻ സാധ്യതയുണ്ട്. കാലാന്തരം അത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടി പരിഗണിക്കുന്നു. നിങ്ങളുടെ പരിസരങ്ങളിലുള്ള പ്രായമായവർ പാടുന്ന പഴയ വായ്മൊഴികളെ ആധുനിക കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാൻ ശ്രമിക്കുമല്ലോ. കാലാന്തരം ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം.

0: രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.
3: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ ACകൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
6: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
7: കാലാന്തരം.

0: കാലാന്തരം.
1: കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവും എഴുത്തുകാരനും ചിന്തകനും ഒക്കെയായിരുന്നു ഡോക്ടർ കെ ജി അടിയോടി. അദ്ദേഹം വിടപറഞ്ഞിട്ട് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നു. കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യരംഗത്തുമൊക്കെ വലിയ നേട്ടങ്ങൾ കൊയ്തതിനു പിന്നിൽ അദ്ദേഹത്തിന്റെ കൂടി പരിശ്രമങ്ങളുണ്ട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സ്ഥാപകരിൽ പ്രമുഖനായിരുന്നു ഡോക്ടർ കെ ജി അടിയോടി. ജന്തുശാസ്ത്ര പ്രൊഫസർ, കൊച്ചി സർവകലാശാല വൈസ് ചാൻസലർ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിഷപ്പാമ്പുകളെക്കുറിച്ച് ശാസ്ത്രീയവും ആധികാരികവുമായ പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ വിഷപ്പാമ്പുകൾ എന്നാണ് അതിന്റെ പേര്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു ഡോക്ടർ കെ ജി അടിയോടി. ആ സംഘടന രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച കുറെ പേരിൽ പ്രമുഖൻ. തൃക്കരിപ്പൂരിലാണ് അദ്ദേഹം ജനിച്ചത്. 1937 February 18 കീടങ്ങളുടെ ന്യൂറോ എൻഡോക്രൈനോളജി എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിന് PhD ബിരുദം കിട്ടിയത്. മലയാളം എൻസൈക്ലോപീഡിയ വികസിപ്പിച്ചെടുക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. ശാസ്ത്ര വിഭാഗത്തിന്റെ എഡിറ്ററായും അതിൽ പ്രവർത്തിച്ചു. കോഴിക്കോട് സർവകലാശാലയിൽ പ്രൊഫസറായിരുന്നു. നിരവധി വിദേശ സർവകലാശാലകളിൽ അദ്ദേഹം അധ്യാപകനായിരുന്നിട്ടുണ്ട്. ഇതേ സമയം തന്നെ അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു. ജനപക്ഷത്ത് നിന്ന് എല്ലാ കാലവും പ്രവർത്തിച്ചയാളാണ് ഡോക്ടർ കെ ജി അടിയോടി. ധാരാളം പുസ്തകങ്ങൾ ശാസ്ത്ര സംബന്ധമായും സാമൂഹിക വിഷയങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയും അദ്ദേഹമാണ്. റൈറ്റ് ലൈവ്ലിഹുഡ് എന്ന UN അന്തർദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു. ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥ സേവനം നടത്തുന്നവർക്കുള്ള പുരസ്കാരമാണ് റൈറ്റ് ലൈവ്ലിഹുഡ്. ഇത് ചില സംഘടനകൾക്കും വ്യക്തികൾക്കും അവർ ചെയ്ത പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നൽകുന്നതാണ്. 2001 May 28 അദ്ദേഹം അന്തരിച്ചു. 25 വർഷങ്ങൾ അദ്ദേഹം അന്തരിച്ചിട്ട് ആകുന്നു. കേരളത്തിന്റെ ശാസ്ത്ര ഗവേഷണ രംഗത്തും സാമൂഹിക നീതി ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യരംഗത്തും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള വലിയ മനുഷ്യർക്ക് ഡോക്ടർ കെ ജി അടിയോടിയെ പോലെയുള്ള വലിയ വ്യക്തിത്വത്തിന് കാലാന്തരത്തിന്റെ ഓർമ്മപ്പൂക്കൾ അർപ്പിക്കുന്നു. അന്ന കാമിയൻസ്ക എന്ന വിഖ്യാതയായ പോളിഷ് എഴുത്തുകാരി അവരുടെ കുറിപ്പുകളിൽ ഇങ്ങനെ പറഞ്ഞു: വേദന നമ്മെ വിശുദ്ധരാക്കുന്നില്ല, കൂടുതൽ മനുഷ്യരാക്കുകയാണ്. ചിലപ്പോൾ ഏറ്റവും ആഴമുള്ള പ്രാർത്ഥന നിശബ്ദത തന്നെയാണ്. അന്ന കാമിയൻസ്ക 1920 April 12 ജനിച്ചു. പോളണ്ടിൽ ജീവിച്ച ഈ വലിയ എഴുത്തുകാരി 1986 May 10 അന്തരിച്ചു. അവരുടെ എഴുത്തുകൾ പലതും നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കുന്നതാണ്. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളും വിശകലനങ്ങളും വാർത്തകളും ഒക്കെയായി അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് P. സുനിൽ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
5: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
6: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോൾ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: റേഡിയോ ജംഗ്ഷൻ.
1: ഗുഡ് മോർണിംഗ് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇന്ന് ബുധനാഴ്ചയാണ്, ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. നിരവധി ജോബ് വേക്കൻസീസ് ഇതാ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ബിരുദധാരികൾക്കുള്ള അവസരമാണ്. ബിരുദധാരികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് സർവീസിലെ നിയമനത്തിന് അവസരമൊരുക്കുന്ന കമ്പെയ്ൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്കാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനുവേണ്ടി ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഇതിന് അപ്ലൈ ചെയ്യുക. വിവിധ ഓഫീസുകളിലെയും സ്ഥാപനത്തിലെയും ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി വിഭാഗങ്ങളിൽ പെടുന്ന തസ്തികകളിലേക്കാണ് വിജ്ഞാപനം. 12,256 ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത്. SSC.gov.in ഈ ഒരു വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ SSC മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. SSC മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്തവർ അത് ചെയ്ത ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 22 രാത്രി 11 വരെ അപേക്ഷ സ്വീകരിക്കും. അപേക്ഷയിൽ എന്തെങ്കിലും തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ June 29 മുതൽ July 1 അവസരമുണ്ട്. തിരുത്തലിന് നിർദ്ദിഷ്ട ഫീസ് ഈടാക്കുന്നതായിരിക്കും. അപ്പോ വെബ്സൈറ്റ് മറക്കണ്ട, SSC.gov.in.

തിരികെത്താൻ വേണ്ടി റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. നമുക്ക് അടുത്ത ഒഴിവിലേക്ക് പോകാം. അടുത്ത ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് BSNL. 100 ജൂനിയർ ടെലികോം ഓഫീസർ തസ്തികയിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ 15 ഒഴിവ് കേരളത്തിലാണ്. ജനറൽ 6, SC 4, ST 3, EWS 2 എന്നിങ്ങനെയാണ് കേരള സർക്കിളിൽ സംവരണം ചെയ്തിട്ടുള്ള ഒഴിവ്. തിരഞ്ഞെടുപ്പിനായുള്ള പരീക്ഷ തിരുവനന്തപുരത്ത് കേന്ദ്രം ഉണ്ടായിരിക്കുന്നതാണ്. 20 വയസ്സിനും 30 വയസ്സിനും മധ്യേ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഉയർന്ന പ്രായപരിധിയിൽ OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഇളവ് ലഭിക്കുന്നതാണ്. ഭിന്നശേഷിക്കാർക്ക് ജനറൽ വിഭാഗത്തിന് 40 വയസ്സുവരെയും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദമാണ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പിനായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുണ്ടാകും. മാത്രമല്ല ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. പരീക്ഷയ്ക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓഗസ്റ്റിൽ തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ 27 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. 3 സെക്ഷൻ പേപ്പറുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷാ ഫീസുണ്ട്. ജനറൽ, OBC, EWS വിഭാഗക്കാർക്ക് 2000 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 1000 രൂപയും ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. June 4 മുതൽ ഓൺലൈനായി തന്നെ അപേക്ഷിക്കാവുന്നതാണ്. ഫോട്ടോ, ഒപ്പ് എന്നിവയും പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, സംവരണം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ID പ്രൂഫും വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 3. കൂടുതൽ വിവരങ്ങൾക്കും അപ്ലൈ ചെയ്യാനും എക്സ്റ്റേണൽ എക്സാം .bsnl.co.in എന്ന വെബ്സൈറ്റ്

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
5: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
6: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ സി ബി എസ് ഇ സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
8: എയർ കണ്ടീഷൻ കെ ജി റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
7: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്യങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
9: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
10: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
11: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ. ലുലുവിൽ
12: റേഡിയോ ജംഗ്ഷൻ.
13: എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിൽ ജാർഖണ്ഡിലെ ധൻബാദിലുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനിംഗ് ആൻഡ് ഫ്യൂവൽ റിസർച്ചിൽ ടെക്നീഷ്യന്മാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 30 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതിന് കീഴിലും രാജ്യത്ത് വിവിധയിടങ്ങളിലുള്ള റിസർച്ച് സെന്ററുകളിലുമായിരിക്കും നിയമനം. ആകർഷകമായ ശമ്പളമുണ്ട്. ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, സർവേ, സർവേയർ, സർവേയിങ്, ഫിറ്റർ, വെൽഡർ, കാർപ്പന്റർ, ഇലക്ട്രീഷ്യൻ, അങ്ങനെ നിരവധി ട്രേഡുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. പ്രായം 28 കവിയാൻ പാടില്ല. മാത്രമല്ല അർഹമായ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്നതാണ്. യോഗ്യത സയൻസ് വിഷയങ്ങൾ ഉൾപ്പെട്ട 10ാം ക്ലാസ്സിൽ 55% മാർക്കോടെയുള്ള വിജയമാണ്. കൂടാതെ ബന്ധപ്പെട്ട ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയമോ അപ്രന്റിഷിപ്പിന് ട്രെയിനിയായി 2 വർഷത്തെ പരിചയമോ ഉണ്ടായിരിക്കേണ്ടതാണ്. അപേക്ഷാ ഫീസുണ്ട്, 500 രൂപയാണ്. SBI കളക്ട് മുഖേനയാണ് ഇത് അടയ്ക്കേണ്ടത്. വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും അതുപോലെ SC/ST വിഭാഗക്കാർക്കും ഈ ഒരു ഫീസ് ബാധകമല്ല. ഓൺലൈനായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കും അപ്ലൈ ചെയ്യാനും CIMFR.RES.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 19 ആണ്. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, CIMFR. RES.in.
12: ആനന്ദ നവരത്ന വില സൽക്കടക കിങ്കിണി ജലം ജല ജലം.

ബാക്ക് ടു റേഡിയോ 41.2 റേഡിയോ ജംഗ്ഷൻ. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത് വിവിധ തൊഴിൽ വാർത്തകളുമായി. കേന്ദ്ര സർക്കാരിന് കീഴിൽ കൊൽക്കത്ത ആസ്ഥാനമായ കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ സബ്സിഡറി കമ്പനികളിൽ മാനേജ്മെന്റ് ട്രെയിനിയുടെ 660 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു വർഷത്തെ ഒരു പരിശീലനമായിരിക്കും. മാത്രമല്ല തുടർന്ന് റെഗുലർ നിയമനം ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈൻ അപേക്ഷ ജൂൺ 11 വരെ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഇനിയും ധാരാളം സമയമുണ്ട്. താല്പര്യമുള്ളവർക്ക്, നിശ്ചിത യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഒഴിവുള്ള വിഭാഗങ്ങൾ യോഗ്യത എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ 60% മാർക്കോട് ബന്ധപ്പെട്ട വിഭാഗത്തിൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യതയായി ചോദിക്കുന്നത്. അടുത്തത് സിസ്റ്റം, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഐടിയിൽ 1ാം ക്ലാസ്സോടെ ബിഇ, ബിടെക്, ബിഎസ്സി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫസ്റ്റ് ക്ലാസ് ബിരുദവും എംസിഎയും. അടുത്തത് ഇആൻഡി ആണ്. 60% മാർക്കോട് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിഇ, ബിടെക് അല്ലെങ്കിൽ ബിഎസ്സി എഞ്ചിനീയറിംഗ്. ജിയോളജി, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, കമ്പനി സെക്രട്ടറി ഈ വിഭാഗങ്ങളിലേക്കും ഒഴിവുണ്ട്. 1180 രൂപയാണ് ഫീസ്. ഓൺലൈനായിട്ടാണ് ഈ ഫീസ് അടയ്ക്കേണ്ടത്. പട്ടിക വിഭാഗം, ഭിന്നശേഷിക്കാർ, കോൾ ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ സബ്സിഡറി ജീവനക്കാർ എന്നിവർക്ക് ഫീസ് ബാധകമല്ല. പരിശീലന സമയത്ത് ആകർഷകമായ സ്റ്റൈഫൻഡ് ഉണ്ടായിരിക്കുന്നതാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയാൽ ഓഫീസർ തസ്തികയിലേക്ക് നിയമനവും ഉണ്ടായിരിക്കുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് മുഖേനയാണ് തിരഞ്ഞെടുപ്പ്. www.coalindia.in എന്ന വെബ്സൈറ്റിൽ വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. മൈനിംഗ് വിഭാഗത്തിലും 276 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോൾ ഇന്ത്യ ലിമിറ്റഡിലാണ് മൈനിംഗ് വിഭാഗത്തിൽ മാനേജ്മെന്റ് ട്രെയിനിയുടെ 276 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം പാട്ടിനു ശേഷം.

പറഞ്ഞു വന്നത് കോൾ ഇന്ത്യ ലിമിറ്റഡിൽ മൈനിങ് വിഭാഗത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവിനെ കുറിച്ചാണ്. മാനേജ്മെന്റ് ട്രെയിനിയുടെ 276 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു വർഷത്തെ പരിശീലനമാണ്. തുടർന്ന് ഓഫീസർ തസ്തികയിലേക്കുള്ള നിയമനം ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈൻ അപേക്ഷ June 7 വരെ സ്വീകരിക്കുന്നതാണ്. 60% മാർക്കോടെ മൈനിങ് എഞ്ചിനീയറിംഗ് ബിരുദം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രായപരിധി 30 വയസ്സായിരിക്കണം. 1180 രൂപയാണ് ഫീസായി ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടത്. പട്ടിക വിഭാഗം, കോൾ ഇന്ത്യ കമ്പനി, സബ്സിഡറി ജീവനക്കാർ എന്നിവർക്ക് ഫീസ് ബാധകമല്ല. പരിശീലന സമയത്തും ആകർഷകമായ ശമ്പളം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയാൽ ഓഫീസർ തസ്തികയിലേക്കുള്ള നിയമനം ഉണ്ടായിരിക്കുന്നതാണ്. തിരഞ്ഞെടുപ്പ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപ്ലൈ ചെയ്യാനും www.callindia.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമുക്ക് മറ്റൊരു ഒഴിവിലേക്ക് പോകാം. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നാളെയാണ് കേട്ടോ, അതായത് June 4. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഛത്തീസ്ഗഡ് റായ്പൂർ ഡിവിഷനിലെ DRM ഓഫീസിലും വാഗൺ റിപ്പയർ ഷോപ്പിലുമായി 1644 ട്രേഡ് അപ്രന്റീസ് അവസരങ്ങളുണ്ട്. ഒരു വർഷത്തെ പരിശീലനമാണിത്. ഇത് ലാസ്റ്റ്

വരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജൂൺ 4 തന്നെയാണ്. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നാളെ കൂടി അവസരമുണ്ട്. നിരവധി ട്രേഡുകളിലേക്കാണ് ഒഴിവുള്ളത്. വെൽഡർ, ടർണർ, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, സ്റ്റെനോഗ്രാഫർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, അങ്ങനെ ഒരുപാട് ട്രേഡുകളുണ്ട്. യോഗ്യത 50% മാർക്കോടെ 10-ാം ക്ലാസ് ജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, മാത്രമല്ല ബന്ധപ്പെട്ട ട്രേഡിൽ ITI ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രായം 15 വയസ്സിനും 24 വയസ്സിനും മധ്യയാണ്. തിരഞ്ഞെടുപ്പ് യോഗ്യതാ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, മാത്രമല്ല മെഡിക്കൽ പരിശോധനയും ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.scr.indianrailways.gov.in ഈ ഒരു വെബ്സൈറ്റ്

0: പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
2: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്യങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

വീണ്ടും സ്വാഗതം എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക്. നമ്മൾ അങ്ങനെ വിവിധ ഒഴിവുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് കുറച്ച് കോഴ്സിലേക്ക് പോകാം. SRC കമ്മ്യൂണിറ്റി കോളേജിൽ ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. SRC.CC.IN എന്ന വെബ്സൈറ്റിലൂടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 20. ജൂലൈ 20 അപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.SRCCC.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതോടൊപ്പം തന്നെ 9846033001 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല കേരള സ്റ്റേറ്റ് റൂട്രോണിക് സർട്ടിഫിക്കറ്റോടുകൂടി തിരുവനന്തപുരം ആറ്റിങ്ങൽ പഠന കേന്ദ്രങ്ങളിലേക്ക് 1 വർഷത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലായിട്ടാണ് പ്രവേശനം ഉണ്ടായിരിക്കുന്നത്. +2 ആണ് യോഗ്യത ചോദിക്കുന്നത്. ഈ ഒരു കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 7994926081. അതോടൊപ്പം തന്നെ ചാത്തന്നൂർ സർക്കാർ ITI എയർ കാർഗോ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ AC മെക്കാനിക്, ഡിപ്ലോമ ഇൻ എയർലൈൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് നിങ്ങൾക്കിപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 അല്ലെങ്കിൽ SSLC ആണ് യോഗ്യതയായി ചോദിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് 9074870849 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. തിരികെ എത്താം നല്ല പാട്ടിന് ശേഷം. കേട്ടുകൊണ്ടിരിക്കൂ എന്റെ റേഡിയോ 91.2.

91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമുക്ക് അടുത്ത ഒരു ഒഴിവിലേക്ക് പോയാലോ? ഇതൊരു താൽക്കാലിക നിയമനമാണ് കേട്ടോ. പുനലൂർ താലൂക്ക് ആസ്ഥാന ആശുപത്രിയിലാണ് റേഡിയോഗ്രാഫർ ഡ്രൈവർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. റേഡിയോഗ്രാഫറുടെ യോഗ്യത പ്ലസ് ടു, പ്രീ ഡിഗ്രി, BHSC സയൻസ് വിഷയങ്ങൾ. തിരുവനന്തപുരം ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ 2 വർഷത്തെ സർട്ടിഫൈഡ് റേഡിയോളജിക്കൽ അസിസ്റ്റന്റ് കോഴ്സ് അല്ലെങ്കിൽ തത്തുല്യ കോഴ്സ്, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തുല്യ യോഗ്യതയുള്ളവർക്ക് ഇക്വലൻസി തെളിയിക്കുന്ന സർക്കാർ ഉത്തരവിന്റെ പകർപ്പോടുകൂടി ഈ ഒരു ഇന്റർവ്യൂവിൽ ഹാജരാകേണ്ടതാണ്. അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവറാണ് അടുത്ത ഒരു ഒഴിവ് വരുന്നത്. 8ാം ക്ലാസ് പാസ്സായിരിക്കണം, ഹെവി ഡ്യൂട്ടി ലൈസൻസ് ഉണ്ടായിരിക്കണം, 3 വർഷത്തെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് പരിചയവും അനിവാര്യമാണ്. പ്രായപരിധി 40 വയസ്സാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബയോഡേറ്റയും പ്രായവും തെളിയിക്കുന്ന മറ്റ് യോഗ്യതകളും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അതിന്റെ പകർപ്പുകളുമായി 6 June വൈകിട്ട് 3 PM നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഡേറ്റ് ഇനിയും ഉണ്ട് ബാക്കി. അപ്പോൾ 6 June വരുന്നത്. വൈകിട്ട് 3 PM മുമ്പ് തന്നെ താല്പര്യമുള്ളവർക്ക്, നിശ്ചിത യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0475 2228702 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിൽ ഇന്റേൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തിരുവനന്തപുരം IHRD അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽഡ് കേന്ദ്രത്തിൽ 8 June ആരംഭിക്കുന്ന വിവിധ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. AI ആൻഡ് റോബോട്ടിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് യൂസിംഗ് പൈത്തൺ ജാങ്കോ, വെബ് ഡെവലപ്മെന്റ് യൂസിംഗ് ഫ്ലാസ്ക് ആൻഡ് ഡാറ്റ സയൻസ് യൂസിംഗ് പൈത്തൺ എന്നീ കോഴ്സുകളിലേക്കാണ് ഇന്റേൺഷിപ്പ്. രജിസ്ട്രേഷന് skillcenter.ihrd.ac.in ഈ ഒരു വെബ്സൈറ്റ് മുഖേന കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുന്നതാണ്.

വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ. വിവിധ തൊഴിലൊഴിവുകളുമായി വിവിധ കോഴ്സുകളുടെ അപ്ഡേഷനുമായി നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അടുത്തതായി നമ്മൾ പോകുന്നത് മാധ്യമ കോഴ്സിലേക്കാണ്. തിരുവനന്തപുരം സീഡിറ്റിലാണ് വിവിധ മാധ്യമ കോഴ്സുകൾക്ക് നിങ്ങൾക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ വീഡിയോഗ്രഫി, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്കിൽ ഫോട്ടോഗ്രഫി എന്നിവയാണ് കോഴ്സുകൾ. കേരള നോളജ് എക്കണോമി മിഷൻ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് June 6, അതായത് ഈ വരുന്ന ശനിയാഴ്ച. കൂടുതൽ വിവരങ്ങൾക്ക് mediastudies.cdit.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പൊ തീർച്ചയായിട്ടും മികച്ച കോഴ്സുകളാണ്, താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി പറയാം, വെബ്സൈറ്റ് mediastudies.cdit.org. അതോടൊപ്പം തന്നെ IHRD വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന കോഴ്സുകളിലേക്കും നിങ്ങൾക്കിപ്പോൾ അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, SSC ST വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ഈ കോഴ്സുകൾക്കൊക്കെ ലഭിക്കുന്നതാണ്. അപേക്ഷ www.IHRDmission.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിച്ച ശേഷം പ്രിന്റൌട്ടും മാർക്ക് ലിസ്റ്റുകളുടെയും സർട്ടിഫിക്കറ്റുകളുടെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ബന്ധപ്പെട്ട പരിശീലന കേന്ദ്രത്തിൽ ഈ വരുന്ന June 20 വൈകിട്ട് 4 സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു അവസരം തന്നെയാണ്. IHRD വിവിധ കേന്ദ്രങ്ങളിലാണ് ഈ കോഴ്സുകളൊക്കെയും ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റേഡിയോ ജംഗ്ഷൻ ദേവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ഞാൻ ഗോപിക തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നു. കേട്ടോണ്ടേ ഇരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ. ആ

0: ഭവാനി മോന്തയം വീർപ്പിച്ചോണ്ട് പോന്നു ചേട്ടാ.
1: താൻ പറഞ്ഞത് സ്വല്പം കടുപ്പം കൂടിപ്പോയി.
0: പിന്നെ പറയാതിരിക്കുന്ന എങ്ങനെയാ? ഈ നാട്ടിൽ ആർക്കെല്ലാം വൈറൽ പനി വന്ന്? അവിടെ ഭർത്താവിന് മാത്രം വന്നത് അയലത്തുകാരൻ രാമേന്ദ്രൻ ക്ഷുദ്രം ചെയ്തിട്ടാന്ന് പറഞ്ഞ പിന്നെ ദേഷ്യം വരത്തില്ലയോ?
1: പണ്ടേ ഭവാനി അങ്ങനെ. അവിടെ വീട്ടിലെ കുഞ്ഞിന് അസുഖം വന്നാലും ആടിന് സുഖമില്ലാതെ വന്നാലും അവള് മരുന്ന് മേടിക്കുന്നതിന് പകരം ചരട് ജപിച്ച് കെട്ടത്തേ ഉള്ളു.
0: ഇങ്ങനെയൊക്കെ ചെന്ന് പറയുമ്പോ ചരട് ജപിച്ച് കെട്ടാനിരിക്കുന്നവനെ വേണോ ആദ്യം പഠിക്കാന്? ചരട് ജപിച്ചു കൊടുക്കുന്ന സുന്ദരേശന്റെ കൈ ഒടിഞ്ഞായിരുന്നല്ലോ. പ്ലാസ്റ്റർ ഇടുന്നതിന് പകരം ചരട് ജപിച്ച് കെട്ടാഞ്ഞെന്താ?
1: ഓരോ തരം അന്ധവിശ്വാസം.
0: അങ്ങനെയാണെങ്കിൽ ഏക്കർ കണക്കിന് വസ്തുക്കളുള്ള ഓമയൂരിലെ ഗോപാലകൃഷ്ണൻ തെണ്ടി കുത്തുവാള എടുക്കാൻ മന്ത്രം ജപിച്ചു തരുവോ?
1: ഇങ്ങനൊന്നും ഭവാനിയോട് പറഞ്ഞാൽ അവക്ക് മനസ്സിലാവത്തില്ല. അവൾ തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന കാശിന്റെ ബഹുഭൂരിഭാവവും ജോലിച്ചർക്കും തിരുമേനിമാർക്കും കൊടുക്കും.
0: അവളെ ഭർത്താവ് ഒരു ഞഞ്ഞാമിഞ്ഞായ. നാട്ടിലുള്ള ആണുങ്ങൾ ആയിരുന്നെങ്കിലേ ഒറ്റ തവണയെ ചരടും ജപിച്ചോണ്ട് ചെല്ലത്തുള്ളായിരുന്നു.
1: നമ്മുടെ ചക്കിന്റെ അയ്യത്തെ മനോഹരന്റെ കുടി നിർത്താനെ അവന്റെ ഭാര്യ കുറെ ചരട് ജപിച്ചു കൊടുത്തതാ. ചരട് ജപിച്ചു കെട്ടിയ ദിവസം തന്നെ അവൻ എന്നും അടിക്കുന്നതിനേക്കാൾ കൂടുതൽ അടിച്ചിട്ട് ചരടം കൂട്ടിച്ചു കളഞ്ഞു.
0: അക്കണക്കിന് നമ്മുടെ താലിത്തറയിലെ വിനോദിന്റെ ഭാര്യ ഡീസന്റ് ഒരു ചരട് ജപിക്കാനും പോകത്തില്ല, ഒരു ജോത്സ്യനെ കാണാനും പോകത്തില്ല.
1: ഇനി വേറൊരു രസം നടക്കും. താൻ ഭവാനിയോട് ചൂടായി സംസാരിച്ച കാര്യം ഈ വാർഡ് മുഴുവൻ നടന്നു പറയും. അവള്
0: പറയട്ടെ, മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞിട്ട് നടക്കട്ടെ. ഞാൻ ഒരു വാർഡിലും പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ ഉദ്ദേശവും ഇല്ല, നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കാനും പോകുന്നില്ല.
1: ഞാനതല്ല ആലോചിക്കുന്നത്. ഈ ഭവാനിയുടെ തൊട്ടയിലത്ത് താമസിക്കുന്ന ജോർജ് കുട്ടി അച്ചായന് ഡെങ്കിപ്പനി വന്നായിരുന്നല്ലോ. അവിടെ ചെന്ന് ഭവാനി എന്താ ചരടിന്റെ കാര്യം പറയാഞ്ഞത്?
0: വിവരമറിയും, ശോശാമ ഭവാനിയെ നിർത്തിപ്പൊരിക്കും.
2: ഒരു ചായതാ.
0: എടാ ശശി, നിങ്ങളുടെ ഏരിയ വന്ന് വന്നങ്ങ് അലമ്പായല്ലോടാ.
2: ഞങ്ങളാരും ഒരു അലമ്പനും പോയിട്ടില്ല മാവി.
1: എന്നാലും എന്തേലും ഒക്കെ ഒരു പ്രശ്നം വന്നാലേ അത് നാട്ടുകാരുടെ ചെവിയിൽ എത്തുന്നതിന് മുമ്പേ പ്രശ്നം ഒന്ന് പരിഹരിക്കണ്ടായോ?
2: നാട്ടുകാര് പറഞ്ഞ അമ്മാവാ ഞാൻ പോലും പറഞ്ഞത്.
0: അല്ല, ഈ നാട്ടുകാര് പറഞ്ഞു പരത്തുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ?
2: ഒരു കാര്യവും ഇല്ല.
1: എടോ തന്നോടെ ഞാനത് പറഞ്ഞില്ലയോ? അന്നേരം ഞാനെന്തോ പറഞ്ഞത്?
0: അത് പിന്നെ എല്ലാരും പറഞ്ഞപ്പോ ഞാനും അതങ്ങ് വിശ്വസിച്ചു പോയി.
2: അമ്മാവി, ചെറുനാട്ടൻ സുരേഷിന്റെ മോള് ഒരു പാവം പെങ്കൊച്ച. ആ കൊച്ചു കോളേജിൽ പോകുമ്പോ നമ്മുടെ ഉപ്പിന്റെ അയ്യത്തെ വേണുവിന്റെ മോൻ സ്ഥിരമായിട്ട് അതിനെ ശല്യപ്പെടുത്തായിരുന്നു.
0: ആ കൊച്ചിന്റെ വായിക്കകത്ത് നാക്കില്ലായിരുന്നോ? നല്ല നാല് വർത്തമാനം ആദ്യം ദിവസം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ പ്രശ്നം തീർന്നേനെ.

0: സൗകര്യം പോലെ ചോദിക്കാമെന്ന് വിചാരിച്ചു കാണും.
1: അങ്ങനെ ചെയ്തില്ല. കഴിഞ്ഞ ആഴ്ചയെ സുരേഷും മുട്ടിന്റെ കയ്യത്തെ ദാമോദരനും മൈക്കാടിനും പോകുന്ന രവീന്ദ്രനും കൂടിയെ ബാറി കയറി.
2: ഫസ്റ്റ് തങ്കപ്പെട്ട രണ്ടു പേരാ സുരേഷിന്റെ കൂടെ പോയത്.
1: രണ്ടെണ്ണം അകത്ത് ചെന്നപ്പോ സകല കാര്യവും സുരേഷ് അവരോട് അങ്ങ് പറഞ്ഞു.
0: എന്തൊരു വിട്ടിയായി സുരേഷ്.
1: ഏതായാലും ദാമോദരൻ ചേട്ടൻ രാത്രി വന്ന് പുള്ളിയുടെ ഭാര്യയോട് പറഞ്ഞു.
2: ചെല്ലമ്മ അപ്പൊ തന്നെ 100,000 പേർക്ക് ന്യൂസ് എത്തിച്ചു കാണും.
1: രവീന്ദ്രൻ അവന്റെ ഭാര്യയോടും പറഞ്ഞു. അവള് തയ്യൽ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് എന്ന് വിതരണം അങ്ങ് നടത്തി.
2: പക്ഷെ അവര് പറഞ്ഞ് ശല്യപ്പെടുത്തിയെന്നല്ലയോ?
1: ഒരു പക്ഷെ പറഞ്ഞത് അങ്ങനെ ആയിരിക്കും. പക്ഷെ നാട്ടുകാര് പലരും പറഞ്ഞു പറഞ്ഞ് ആ പെണ്ണും വേണുവിന്റെ മോനും തമ്മിൽ അടുപ്പമായിരുന്നെന്നും പ്രണയം തെറ്റിയപ്പോ ചെറുക്കൻ വഴി നടന്നു നിർത്തി ശല്യപ്പെടുത്തിയെന്നു.
0: വളരെ ലളിതമായി പരിഹരിക്കേണ്ട ഒരു കാര്യം വെറുതെ വഷളാക്കി.
2: രഹസ്യമായി ഒതുക്കേണ്ട സ്ഥലം ചർച്ച ചെയ്ത സ്ഥലവേദ ബാറ് വെള്ള ഉള്ളി ചെന്നു കഴിഞ്ഞപ്പോ അകത്ത് കിടന്ന രഹസ്യമെല്ലാം വെളിച്ചാടി. എല്ലാ കാര്യവും എല്ലാവരോടും പറയരുത്. ഒളിപ്പിക്കേണ്ടത് ഒളിപ്പിക്കുക തന്നെ വേണം. ഗോപ്യമായി വെക്കേണ്ടത് പുറത്തു വിട്ടാൽ പുറലോകം അറിയും, മനം കെടും.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.
4: നാടിന്റെ താളമായി, ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2.

0: പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഡ്രൈവിംഗ് ലൈസൻസുകൾ പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. ഇന്ധന വില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്ന സന്ദേശവുമായി ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റം സംബന്ധിച്ചുള്ള വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിന് നടത്തിയ സ്വാഭാവിക നടപടിയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥലംമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ അറിയിച്ചു. ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് ഭരണപരമായ സൌകര്യാർത്ഥം നടക്കുന്ന സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളും റിട്ടയർമെന്റ് മൂലമുള്ള മാറ്റങ്ങളും മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭരണക്രമം സുഗമമാക്കുന്നതിനുമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പരാതികളുള്ള പക്ഷം, അതായത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹാരമുണ്ടാക്കുന്നതിന് സർക്കാർ തയ്യാറാണെന്ന കാര്യവും സഭയെ അറിയിക്കുന്നു.
0: അതേസമയം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൽ സഭയിൽ ചർച്ച തുടരുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. തുടർന്ന് ജൂൺ 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയാണ്. ജൂലൈ 1-ന് ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. ഇന്ധന വില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധ സാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണക്കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. കേരളത്തിൽ എയിംസ് എവിടെ വന്നാലും സ്വീകരിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടന്ന 17-ാമത് ബാച്ച് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ട്രെയിനികളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യവും ആധുനികവുമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 32 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ട്രെയിനികളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ കോൺക്ലേവിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജനജാതീയ ഗരീമ ഉത്സവ് എന്ന പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ നാനോ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗിൽ സ്ഥാപിച്ച ട്രെയിനിംഗ് ഫാബിന്റെ ഉദ്ഘാടനം ശ്രീമതി ദ്രൌപദി മുർമു വെർച്വലായി നിർവഹിച്ചു. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിലെ ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. അതേസമയം സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. ജി എസ് ടി നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി അനുവദിച്ച 1.25 കോടി വീടുകളിൽ 98 ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 43.52 കോടി ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു. 40,000 വിദ്യാർത്ഥികൾ പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും CBSE. 12-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി CBSE ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം ലഭ്യമാകൂ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെയോടെ കേരളത്തിലെത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും മഴക്കെടുതികളും കുട്ടനാട്ടിൽ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയരുകയും 100 വീടുകൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: തുടർച്ചയായ മഴയെ തുടർന്ന് കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികളിലും കൈവഴികളിലും ശക്തമായ നീരൊഴുക്കുണ്ട്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ 100 വീടുകൾ വെള്ളത്തിലായി. പുഞ്ചകൃഷിക്കും മഴ വില്ലനായി മാറി. ഇന്ന് രാവിലെ ജില്ലയിൽ പലയിടങ്ങളിലും മഴ പെയ്തു. എന്നാൽ ഉച്ചയോടെ മഴ മാറി. മോശമായ കാലാവസ്ഥ കാരണം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയില്ല. റോഡുകളിലെ വെള്ളക്കെട്ട യാത്ര ദുരിതപൂർണമാക്കി. നിർമ്മാണം പുരോഗമിക്കുന്ന തുറവൂർ അരൂർ ഉയരപ്പാതയിൽ വെള്ളം ഒഴുക്കിവിടുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുമായി തർക്കമുണ്ടായിട്ടുണ്ട്. മഴക്കാലമായതോടെ കായലോര ടൂറിസം മേഖലയിലും തിരക്കൊഴിഞ്ഞു തുടങ്ങി.
0: തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളും ദീർഘകാല മാസ്റ്റർ പ്ലാനും നടപ്പിലാക്കാൻ ഉന്നതതല യോഗം തീരുമാനിച്ചു. റെയിൽവേ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം പഴവങ്ങാടി തോടിന്റെ വീതി കുറയുന്നതും ആമയഴഞ്ചൻ തോടിലും പാർവതിപുത്തനാറിലും നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യങ്ങൾ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നതും നഗരത്തിൽ വെള്ളം പൊങ്ങുന്നതിന് കാരണമായതായി യോഗം വിലയിരുത്തി. തലസ്ഥാനത്തിന്റെ ശുദ്ധീകരണ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും ായി ദീർഘ ഹ്രസ്വകാല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനും തീരുമാനിച്ചു. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തൃശൂരിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച മൺസൂൺ ദുരന്ത പ്രതികരണ മാർഗരേഖ അനുസരിച്ച് എല്ലാ വകുപ്പുകൾക്കും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനും ജാഗ്രതാ നടപടികൾ ശക്തമാക്കുന്നതിനുമായി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ, നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്, നദീതീരങ്ങളിലും തീരദേശ മേഖലയിലും അപകട സാധ്യതകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളായി തിരിച്ചറിഞ്ഞ സ്ഥലങ്ങൾ താമസിക്കുന്നവരെ ആവശ്യമെങ്കിൽ മുൻകരുതലിന്റെ ഭാഗമായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള നടപടികളും ഭരണകൂടം സ്വീകരിക്കും.
0: താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് നിരോധനം. രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് വിലക്ക്. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമാണ് കർശന നിയന്ത്രണം. ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. ലളിതവും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതിക്ക് അനുയോജ്യവുമായ സുസ്ഥിര ഗതാഗത മാർഗമെന്ന നിലയിൽ സൈക്കിളിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാനും ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കാനുമായാണ് ദിനാഘോഷം. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. 37 പേരെ സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രസാർ ഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ വേവ്സ് OTT 1 കോടിയിലധികം ഉപയോക്താക്കൾ എന്ന നേട്ടം കൈവരിച്ചു. 2024 നവംബറിൽ ആണ് വേവ് സംവിധാനം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. ഇന്ധന വില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്ന സന്ദേശവുമായി ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
0: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യുഎസ് ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ അവരിൽ എത്തുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഉറപ്പാക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2026 ജൻജാതീയ ഗരീമ ഉത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി നടക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റ നടപടികൾ മൂലം ജീവനക്കാരിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി പറഞ്ഞു. സ്ഥലംമാറ്റം സംബന്ധിച്ച് ഏതെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി സണ്ണി ജോസഫ് മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ഇപ്പോൾ സഭയിൽ പുരോഗമിക്കുകയാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ജൂൺ 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡെൽസി റോഡ്രിഗസ് ഉഭയകക്ഷി ചർച്ച നടത്തും. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരു ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ ഈ പദവിയിലേക്കെത്തുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയത്തിനായി 40,000-ത്തോളം വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും CBSE അറിയിച്ചു. 12-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി CBSE ഇന്നലെയാണ് ഓൺലൈൻ പോർട്ടൽ തുറന്നത്. ജൂൺ 6 പുനർമൂല്യനിർണയത്തിനായി അപേക്ഷിക്കാം. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 37 പേരെ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായധനം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യു എസ് ഇറാൻ സൈനിക സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ബഹ്റൈനിലെ യു എസ് നാവികസേന ആസ്ഥാനത്തിനും കുവൈറ്റിലെ വ്യോമതാവളത്തിനും നേരെ ഇറാൻ വൻതോതിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇറാനിയൻ സൈനിക താവളത്തിനു നേരെ അമേരിക്കൻ സേന ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖെഷം ദ്വീപിലെ ഐ ആർ ജി സി കേന്ദ്രത്തിനു നേരെയും യു എസ് ആക്രമണം നടത്തി. ഇതിന് മറുപടിയായി ബഹ്റൈനിലെ അമേരിക്കൻ അഞ്ചാം കപ്പൽപ്പട ആസ്ഥാനത്തിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ യുവാക്കൾ സൈക്കിളിന്റെ ഉപയോഗം കൂടുതൽ പ്രയോജനപ്പെടുത്തി ആരോഗ്യകരമായ രാഷ്ട്രത്തിന് നേതൃത്വം നൽകണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സൈക്ലിംഗ് ശീലമാക്കുന്നതിലൂടെ സന്തുലിതമായ ജീവിതശൈലി ഉറപ്പാക്കാൻ സാധിക്കുമെന്നും ലോക ബൈസൈക്കിൾ ദിനത്തിൽ നൽകിയ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു.
3: സൈക്ലിംഗ് കോ അപ്നെ ജീവൻ കാ ഹിസ്സാ ബനായി. സൈക്ലിംഗ് കേവൽ ഏക് വ്യായാം യാ ഏക് ദിൻ കി ഹോബി നഹി ബൽകി സ്വസ്ഥ് ഓർ സശക്ത ജീവൻ ശൈലി കി പെഹചാൻ ഹൈ. യേ ഹമാരെ സ്വാസ്ഥ്യ കെ സാഥ് സാഥ് പര്യാവരൺ കോ സുരക്ഷിത് രഖ്നെ കാ സബ്സെ സസ്താ സുന്ദർ ഓർ ടികാവ് മാധ്യമ ഹൈ. ജിത്നാ അധിക ഹം സൈക്കിൾ കാ ഉപയോഗ് കരേംഗേ ഉത്നാ ഹി പ്രദൂഷണ കം ഹോഗാ.
0: മൊത്തവില സൂചിക ക്രമേണ നിർത്തലാക്കി പകരം സമഗ്ര ഉൽപാദക വില സൂചിക സംവിധാനം കൊണ്ടുവരാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ പണപ്പെരുപ്പ വില നിർണയ സംവിധാനത്തെ അന്താരാഷ്ട്ര രീതികൾക്ക് അനുസൃതമായി ആധുനികവൽക്കരിക്കാൻ വേണ്ടിയാണ് നടപടി. മൊത്തവില സൂചികയുടെ അടിസ്ഥാന വർഷം 2011-12 നിന്ന് 2022-23 പരിഷ്കരിക്കാൻ സർക്കാർ അനുമതി നൽകിയതായും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വാർഷിക സൌരോർജ്ജശേഷി വർദ്ധനവിൽ അമേരിക്കയെ മറികടന്ന് ഇന്ത്യ. നയപരമായ സഹായങ്ങളും നവീകരണവുമാണ് റെക്കോർഡ് നേട്ടത്തിന് പിന്നിലെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കാലവർഷം നാളെയോടെ സംസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. ഐക്യരാഷ്ട്രസഭാ പൊതുസഭയുടെ 81st സമ്മേളനം ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഒരു വർഷ കാലയളവിലേക്കാണ് ചുമതല. സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കക്കോറിസിനെയാണ് വോട്ടെടുപ്പിൽ ഖലീലുർ റഹ്മാൻ പരാജയപ്പെടുത്തിയത്. ബ്രിക്സ് ദുരന്ത സാധ്യത ലഘൂകരണ പ്രവർത്തക സമിതിയുടെ ആദ്യയോഗം ഇന്ന് ഒഡീഷയിലെ പുരിയിൽ ആരംഭിക്കും. 3 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ധനവില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധസാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യു എസ് ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റുക, നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
4: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
5: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
6: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ. ലുലുവിൽ.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

ഉപ്പൻ തടങ്കഥ ചോദിക്കാം, ബോൾ ഉത്തരം പറയണമേ. കറുത്ത പാറമേൽ വെളുത്ത വേര് എന്താണ്?

0: താക്കോൽ
1: കണ്ടത്തിലെ വെള്ളവും വറ്റി കൊഞ്ച വന്ന കിളിച്ചാൻ പോയി ചൊല്ലാമോ?
0: വിളക്ക് വിളക്ക് വിളക്ക് മാമ്പഴം
1: അയ്യോ
0: കിളിക്കാൻ പെട്ടി എന്റെ കിളിക്കാം.

0: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന

0: ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: യച്ചാൻജയ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
0: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ജോയിസിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ജോയിസിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
0: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ജോയിസിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

ഹായ് ഹലോ, ഗുഡ് ഈവനിംഗ് എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ്. അപ്പോൾ ഗായ്സ്, ദേ കൃത്യം 4:03 ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ടാണ്. അപ്പോൾ വേഗം തന്നെ ഫോണെടുത്ത് വിളിച്ചോളൂ, നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം തന്നെ മെസ്സേജും അയച്ചോളൂ കേട്ടോ. 9544700092 എന്ന നമ്പറിലേക്ക്. അപ്പോഴേക്കും നമുക്ക് രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താം കേട്ടോ.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
5: ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: യെസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമന്ത്രിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ദേ നമ്മൾ രണ്ട് പാട്ടുകൾക്ക് ശേഷം വീണ്ടും മടങ്ങിയെത്തിരിക്കുകയാണ്. തരംഗം എന്ന മൂവിയിലെ നല്ലൊരു പാട്ടാണ് ലാസ്റ്റ് നമ്മൾ കേട്ടതല്ലേ. അപ്പോൾ ദേ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ ഫേസ്റ്റ് മെസ്സേജ് ആണ്, ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ. ഇന്നത്തെ ഗാനമന്ത്രിയിൽ ഇന്ന് ജന്മദിനമായ നമ്മളുടെ പ്രിയ സുഹൃത്ത് ജയങ്ക ഫോർട്ട് കൊച്ചിക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് പക്ഷി സിനിമയിൽ സൂര്യാംശു ഓരോ വയൽപ്പൂവിലും എന്ന ഗാനം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് പി വി മുഹമ്മദ് ചേട്ടനാണ് വടക്കേ ഭാവനയിൽ നിന്നും. അപ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ സ്ഥിരം കോളറായിട്ടുള്ള ജയങ്ക ചേട്ടന് നമ്മളുടെയും എന്റെയും എന്റെ റേഡിയോയുടെ വക ഹാപ്പി ബർത്ത്ഡേ വിഷസ് നേരുകയാണ് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ്, തഴവയിൽ നിന്നുമാണ്. തെങ്കാശി പട്ടണത്തിലെ എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു മൈ കണ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് കണ്ണൻ ചേട്ടന്റെ ദേവുമാണ്. അപ്പൊ നമുക്ക് കണ്ണൻ ചേട്ടന്റെ ദേവു പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ട് ഉറപ്പായിട്ടും കേൾക്കാല്ലേ. ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങി വരാം. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. 954-47-00-912 എന്ന നമ്പറിലേക്ക്.
1: ടക്ക് തരി കിടത്തക്ക് തങ്കടത്തക്ക് തരി കിടത്തക്ക് തങ്കടത്തക്ക് തരി കിടത്തക്ക് തങ്കടത്തക്ക് തരി കിടത്തക്ക് തങ്കത്ത.

0: പിന്നെ ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: Don't worry, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം up to 50% off ഓടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
8: ഒരു സൊല്യൂഷൻ ഉണ്ട്.
7: എന്ത് സൊല്യൂഷൻ?
8: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
9: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

യേഴ്സ് അഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോങ്കാര മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് ഗായ് സബോധി. നമ്മൾ വീണ്ടും രണ്ട് പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്തിയിരിക്കുകയാണ്. അപ്പോ എൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കളും ഇപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ വന്ന് ഇനിയും പിന്നെയും ട്യൂഷനൊക്കെ പോകാൻ തുടങ്ങുന്നൊരു സമയമൊക്കെ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ട്യൂഷന് പോകാത്ത കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവരെല്ലാവരും ഇരുന്ന് കളിക്കുകയും അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നിട്ട് അവർ ഓരോരോ ആക്ടിവിറ്റികളിലൊക്കെ മുഴുകിയിരിക്കുകയായിരിക്കും. അമ്മമാരാണെങ്കിൽ ദേ വൈകിട്ടത്തേക്കുള്ള ഫുഡിനുള്ള കാര്യങ്ങളും അതല്ലെങ്കിൽ വീട്ടിലെ മറ്റു ജോലികളിലൊക്കെ ഉള്ളൊരു തിരക്കുമായിരിക്കും. അച്ഛന്മാരൊക്കെ ആണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാനുള്ളൊരു തത്രപ്പാടിലുമായിരിക്കും. അപ്പോൾ എല്ലാവരും പലതരത്തിലുള്ള ആളുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കുഞ്ഞുങ്ങളും പിന്നെ നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും അങ്ങനെ എല്ലാവരും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം എല്ലാവരും നിങ്ങളിപ്പോൾ ഏതൊരു സാഹചര്യത്തിലായിരുന്നെങ്കിലും ഒരു പാട്ട് കേട്ടാലോ, അപ്പോൾ ആ ഒരു പാട്ടിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വിളിക്കണം, അതല്ലെങ്കിൽ മെസ്സേജ് അയക്കണം. 9544709912 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടതും അല്ലെങ്കിൽ മെസ്സേജ് അയക്കേണ്ടതും കേട്ടോ. വാട്സപ്പ് ഒക്കെ ഇവിടെ ആക്റ്റീവ് ആണ്. അപ്പോൾ ഇതേ നമുക്ക് വന്നിട്ടുള്ള മറ്റൊരു മെസ്സേജിലേക്ക് പോകാം കേട്ടോ. ഹായ് ഗാനമഞ്ജരി, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് എന്നോട് ഇഷ്ടം കൂടാമോ എന്ന പടത്തിൽ ദാസേട്ടൻ പാടിയ വർണ്ണ വസന്തമണിഞ്ഞൊരു എന്ന പാട്ടാണ് കേട്ടോ. ഉറപ്പായിട്ടും വെച്ച് തരാമല്ലോ. ദേ നമുക്കൊരു കോള് വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ദേ ഗൈസ് ആ ഒരു കോള് കട്ടായിരിക്കുകയാണ്. സാരയില്ല, നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം അല്ലേ. മെസ്സേജ് അയച്ചിട്ടുള്ളത് സ്മിത ചേച്ചിയാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് കാറ്റേ കാറ്റേ ഈ പൂങ്കാവനത്തിൽ എന്ന പാട്ടാണ്. സെല്ലുലോയിഡ് എന്ന സിനിമയിലെ അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ. 9544709912 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടതും മെസ്സേജ് അയക്കേണ്ടതും.

0: 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമനുസരിച്ചാണ് പ്രിയ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. ദേ ഗൈസ്, അപ്പൊ ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിംഗ് പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, എന്റെ പേര്, ഹലോ,
0: ആ കേൾക്കാവോ?
1: ആ, എന്റെ പേര് ടീന എന്നാണേ.
0: ബീന,
1: ടീന, ടീന,
0: ടീന, ടീന. ഓക്കെ ഓക്കെ, എവിടുന്നാണ് വിളിക്കുക?
1: ഞാൻ കരുനാഗപ്പള്ളി നിന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്ന?
1: സുഖമായിട്ടിരിക്കുന്ന. എന്റെ മോൾക്ക് കൊറേ നേരം കൊണ്ട് മോളിവിടെ കിടന്ന് പറയുന്നുണ്ട് അവക്കൊരു പാട്ട് വേണമെന്ന്. മിന്നൽ വള,
0: മിന്നൽ വള കയ്യിലിട്ട. ഓക്കെ, കുഞ്ഞിന്റെ പേര്?
1: മോളുടെ പേര് ഇഷാൻവി.
0: എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: മോള് 3.5 വയസ്സേയുള്ളൂ.
0: അയ്യോ, അത്ര ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഫസ്റ്റ് തന്നെ നമ്മൾ ആ പാട്ട് വെച്ചുതരാം കേട്ടോ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, ഭാവി
1: ഇഷാൻവി. ഓക്കെ, ഇഷാൻവിയുടെ പേരൊന്ന് പറയണേ. ഇഷാൻവി എന്ന്,
0: ഇഷാ,
1: ഇഷാൻവി മോളാണ്. ഇഷാൻവി,
0: ഇഷാൻവി. ഓക്കെ, ചക്കര കുട്ടിക്ക് വേണ്ടി ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് വെച്ചാൽ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇഷാൻവി കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്കൂടെ പോയാലോ. നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് ശൈല ചേച്ചിയാണ് പുതിയകാവിൽ നിന്നും. ചോദിച്ചിരിക്കുന്ന പാട്ട് വേഷം എന്ന സിനിമയിലെ വേഷങ്ങൾ ജന്മങ്ങൾ എന്ന പാട്ടാണ് കേട്ടോ. നല്ലൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ ദൈവ തലങ്ങളിലേക്ക് ഇങ്ങനെ ചിന്തിച്ച് പോകാറുണ്ട്. ഞാൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: അങ്ങനെ അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ് ഗൈസ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം അഞ്ചരിയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് ആരാണ്? നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് ഗൈസ്. പ്രിയമുള്ള പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വിളിക്കാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. 95444705912 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടതും മെസ്സേജ് അയക്കേണ്ടതും. അപ്പം എങ്ങനെയാണ്, നമുക്കൊരു മെസ്സേജിലൊക്കെ പോയാലോ? മെസ്സേജ് അയച്ചിട്ടുള്ളത് രാജി രാജനാണ്, കോഴിക്കോട് നിന്നാണ് കേട്ടോ. ചോദിച്ചിരിക്കുന്ന പാട്ട് ഒരു ആൽബം പാട്ടാണ്, കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണു കഴിച്ചു എന്ന പാട്ടാണ് കേട്ടോ. അപ്പൊ നല്ലൊരു പാട്ടാണ്, ഒരു കാലത്ത് നമ്മളൊക്കെ ഇങ്ങനെ പാടി പാടി പാടി നടന്നൊരു പാട്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ഒരു വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് നമ്മളെ. ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? എന്തൊക്കെയാണ് ചേട്ടാ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? അടുക്കളുണ്ടോ ഇപ്പൊ അവിടെ? ഒരു 4 മണി അങ്ങോട്ട് കഴിയട്ടെന്ന്, ഒരു 5 മണി റേഞ്ച് ഒക്കെ എത്തുമ്പോഴത്തേക്ക് പിന്നെ മഴയുടെ ഒരു ഇതായിരിക്കും.
1: ചെറിയ കോളൊക്കെ കുഴപ്പമില്ല.
0: ചായക്ക് കുടിച്ചോ ചേട്ടൻ? കുടിച്ചു. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ചന്ദനലേഖ സുഗന്ധം കൂടിയത് ആരോന്ന്.
0: ഓക്കേ, ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, എല്ലാവരും കേക്കട്ടെന്ന് വിചാരിച്ചാണ് ചെയ്യുക.
0: നമ്മള് ഒരാൾക്ക് വേണ്ടി മാത്രല്ല, എല്ലാരും കേൾക്കട്ടെ. അതൊക്കെ അത്രേ ഉള്ളു. ഓക്കേ
1: കേട്ടോ.
0: ഓക്കെ ഗൈസ്, അപ്പൊ ഈ രണ്ടു പാട്ടുകളും കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങി എത്താട്ടോ.

0: സാങ്കേതികയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാന മഞ്ജരിയാണ് നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് ഗായ്സ്. അപ്പോ ഒരു കോള് കൂടി നമ്മളോടൊപ്പം ഉണ്ട് കേട്ടോ. ഒരു കോളറിലേക്ക് നമുക്ക് പോയാലോ.
1: ഹലോ
0: ആനന്ദ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്ന
1: മനസ്സിലായി ആരാന്നുള്ളത് അല്ലേ?
0: അതെല്ലോ.
1: പിന്നെ ഇന്ന് നല്ല മഴയായിരുന്നു ഇവിടെ.
0: സാറിന്റെ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പ്രോഗ്രാം എടുത്ത സമയത്ത്. പക്ഷെ ഞാൻ എടുക്കാൻ വന്ന സമയത്ത് കട്ടായി, പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ത് പറ്റി?
1: വിളിച്ചിട്ട് അതെ അതെ അതെ എടുക്കാൻ നോക്കുന്ന സമയത്ത് കട്ടായി, പിന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ഓരോ തിരക്കിലായി പോയി. അത് ശരിയാ, ഇവിടെ കസ്റ്റമേഴ്സ് വരുന്ന
0: തിരക്കിലും നമ്മളോട് പിണക്കമല്ലോന്ന്.
1: അങ്ങനെയില്ല, കാരണം ഐശ്വര്യയും ഗോപിക്കും നിതിനും എല്ലാം എന്റെ സഹോദരി സഹോദരന്മാർക്കൊടി ആയില്ലേ.
0: അതെ,
1: അപ്പൊ ഒരിക്കലും പിണക്കം വരില്ല. എന്റെ ഇഷ്ടപ്പെട്ട വാഹനം എനിക്ക് കേൾപ്പിച്ചു തരുന്നു, എന്നോട് നല്ല സ്നേഹത്തോടെ സംസാരിക്കുന്നു. അപ്പൊ ഒരിക്കലും അത് അങ്ങനെ ഒരു പിണക്കത്തിലേക്ക് പോവില്ല.
0: ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയൂ.
1: ഇന്ന് നല്ല വിശേഷം തന്നെ. നല്ല കുറേ ദിവസം കൂടിയിട്ടാണ് നല്ല കനത്ത മഴ കിട്ടിയത്. അപ്പൊ ആ മഴ ആസ്വദിച്ച് ഞാനും എന്റെ സഹപ്രവർത്തകരെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നു.
0: ചൂട്
1: ഒരു ചൂട് ചായ കുടിച്ചു കഴിഞ്ഞു. ഇനി ഒരു പാട്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മൊത്തത്തിലൊരു ആനന്ദം തന്നെയാണ്.
0: ശരിക്കും പറഞ്ഞാൽ ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴായിരുന്നു വിളിക്കേണ്ടത്.
1: പക്ഷെ ശ്രമിച്ചു കിട്ടിയില്ല. ശരി, ഇപ്പോഴൊക്കെ കോളത്തിണ്ടായിരുന്നു.
0: കോള് കണക്ട് ആയപ്പോഴത്തേക്ക് ചായയും തീർന്നു
1: പോയിന്നല്ലേ.
0: പാട്ടാണ് വേണ്ടത്?
1: വിയറ്റ്നാം കൊള്ളി എന്ന സിനിമയിലൊരു പാട്ടില്ലേ, പവനവൻ ചെയ്തിട്ടുന്ന കോലങ്ങൾ എന്ന് പറഞ്ഞിട്ട്, നല്ലൊരു പാട്ടില്ലേ? ശരി, അത്
0: അത് നല്ല പാട്ടാണ്. വെച്ചു തരാണ്
1: ഇത് തിലാന്നൂരുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മളെ കണ്ണൂർ ജില്ലയിലുള്ളവർക്കും സ്പെഷ്യൽ ആയിട്ട് ഞാൻ ആ പാട്ട് ഇങ്ങോട്ട് എടുക്കല.
0: ഓക്കെ
1: ഓക്കെ, താങ്ക് യു.
0: അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു കണ്ണൂർ ഭാഷ കയറി വന്നു. അപ്പൊ നമ്മളെ തിനിയും വിളിക്കുന്ന സമയത്ത് പക്ക കണ്ണൂർ സ്റ്റൈലിലൊന്ന് സംസാരിക്കണേ.
1: എന്തായാലും നമ്മള് കണ്ണൂർ ഭാഷ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് വളരെ സന്തോഷം.
0: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൃശ്ശൂര്, കണ്ണൂർ ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
1: അതെ അതെ, എനിക്കും അങ്ങനെയാണ്, തൃശ്ശൂർ ഭാഷ ഭയങ്കര ഇഷ്ടാ.
0: കേട്ടോ, പാട്ട് വെച്ചുതരാട്ടോ. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്നും ഷീജയാണ്. എനിക്ക് സ്വപ്നം എന്ന മൂവിയിലെ താരാനുപതം ചാർത്തി എന്ന സോങ്. ഒന്ന് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
4: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റുക, നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടംപോലെ ഷോപ്പ് ചെയ്യാം.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ്.

0: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

0: യെസ് അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് ഗായ്സ്. അപ്പോൾ മറ്റൊരു മെസ്സേജിലേക്ക് നമുക്ക് പോയാലോ. നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് മാളുവാണ് മണപ്പള്ളിയിൽ നിന്നും. ഹായ് ഐശ്വര്യ ചേച്ചി, ഞാൻ മാളു മണപ്പള്ളിയിൽ നിന്നുമാണ്. എനിക്ക് കളേഴ്സ് എന്ന മൂവിയിലെ ഓ കൺമണി എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അനിയന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് വെച്ച് തരണേ മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. അതോടൊപ്പം തന്നെ ഒരു കോള് കൂടിയുണ്ട്. ആരോ കോളിലേക്ക് പോകാം. ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, ഞാൻ ബാബു ആണ്.
0: പറഞ്ഞോളൂ ബാബു
1: ചേട്ടാ.
0: സുഖമായിട്ടിരിക്കുന്നല്ലോ ചേട്ടാ. ചായ
1: കുടിച്ചു? എന്റെ മകൾ ആദ്യം ചോദിക്കും, എന്റെ ചോദ്യം എങ്ങനാണ്
0: സന്തോഷാട്ടോ.
1: അല്ല മോക്ക് സുഖമാണ്, ഞാനേ സുഖമില്ല മോളെ. എനിക്ക് ഇഷ്ടമാണ് അവിടെ, എനിക്കൊന്നും ഇല്ല. തെങ്ങ് ചെത്തുപൊഴാടിയാണ്, തെങ്ങ് കൈ ഒടിയ ഇഷ്ടം അവിടെ.
0: അയ്യോ, ശ്രദ്ധിക്കണോ.
1: ആ ശരിക്കണം. അതുകൊണ്ട് മോളെ ജോലി ചെയ്യാൻ ഒപ്പതില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് പിന്നെ എനിക്ക് ഞാൻ ആട് കടപ്പില്ല എങ്കിലും മോളെ രീതി കണ്ട് സ്വഭാവം കണ്ട് കണ്ടപ്പോ എനിക്ക് ഈ റേഡിയോ വലിയ ഇഷ്ടമാണ് കേട്ടോ.
0: ഓക്കെ ചേട്ടാ, വളരെയധികം സന്തോഷം.
1: റേഡിയോ എന്ന് പറയാൻ വലിയ ജീവനാ ബാബുന്. വെൺവിളക്കേ ആടയിലെ ആശ പന്ത പൺമുള ആകുത്തേ കൊട്ടുമേലെ. ഓ മോളെ കേട്ടോ,
0: ഈ ഒരു പാട്ടാണോ ചേട്ടന് വേണ്ടേ?
1: ഈ പാട്ട് എന്റെ മോളുണ്ട്, എന്റെ പൊന്നു മോളുണ്ട്. സന്തോഷം ബാബുന്. ഓക്കെ, സീ യു.
0: ഓക്കെ, ഈ രണ്ടു പാട്ടുകൾക്ക് ശേഷം വീണ്ടും നമ്മൾക്ക് മടങ്ങിയെത്താം കേട്ടോ.
2: ചിന്ന തമ്പി പാടാരംഭിച്ചിട്ടാ, കുഴഞ്ഞ പശി എല്ലാം ഇനി തീർന്നു പോയിടും.

0: വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
1: പിന്നെ തീർച്ചയായും വാങ്ങണം.
0: എവിടെ നിന്ന് വാങ്ങാനാ?
1: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയർസ് ഉണ്ടല്ലോ, അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
0: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
1: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ pre-KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് pre-KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
2: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
4: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 811-82-8081.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
7: ഒരു സൊല്യൂഷൻ ഉണ്ട്.
6: എന്താ സൊല്യൂഷൻ?
7: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
8: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ് പ്രിയ ശ്രോതാക്കളെ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം അഞ്ചരയാണ്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് ആരാണ്? നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ്. ഗൈസ്, അപ്പോ തീ പാട്ടുകളൊക്കെ ചോദിക്കാനും വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് മറ്റൊരാള് കൂടി നമ്മൾ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? സുഖമായിട്ടിരിക്കുന്നു? ചായക്ക് കുടിച്ചോ? ചായക്ക് കടി എന്താണ്? കടിക്കാനൊന്നും മേടിച്ചില്ല. ഓക്കെ, അപ്പോ ചായക്ക് ചായ കുടിച്ചില്ല, കുടിക്കണം കുടിക്കണം. ഞാനൊരു ചായ പ്രാന്തിയാണ്. പക്ഷേ എപ്പോ കിട്ടിയാലും ചായ കുടിച്ചോളൂ. എനിക്ക് ചോറ് കിട്ടിയില്ല, ഒരു കുഴപ്പമില്ല. ചായ രാവിലെ വൈകിട്ട് കിട്ടിയില്ല, തലവേദന എടുക്കും. അതാണ് ഒരു അഡിക്ഷൻ ആണ്. എത്ര മാറ്റാൻ പറ്റിയ നോക്കിയാലും പറ്റാത്ത ഒരു അഡിക്ഷൻ, മറ്റൊരു അഡിക്ഷൻ ആണ് ചായ. എനിക്ക് ഇപ്പോ നിങ്ങൾക്ക് തരുന്നോണ്ടാണ് ചായ കുടിക്കാത്തത്. കുടിക്കും പക്ഷേ കേട്ടോ.
1: നമുക്ക് ചായ കുടിച്ചെന്ന് ശീലിച്ചവർക്കേ, ചായ കുടിച്ച് ശീലിച്ചവർക്കും മാറ്റാൻ പറ്റൂ.
0: അതെ അതെ, ചായ ആയാലും കാപ്പി ആയാലും എനിക്ക് ഇഷ്ടമാണ്. തേയില വെള്ളം അല്ല, കാപ്പി.
1: കാപ്പി കാപ്പി
0: കാപ്പിപ്പൊടിയിട്ട് കാപ്പിയാണ് ഇഷ്ടം. ഓക്കെ, നമ്മൾ ചായ വിശേഷങ്ങൾ കുറച്ചു നേരം മാറ്റിവെച്ചിട്ട് ഇന്നത്തെ പാട്ടിലേക്ക് പോകാം.
1: പിന്നെ
0: ആഹാ, കൊള്ളാലോ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: ഞാൻ പാട്ട് പറയട്ടെ. നമ്മളെ എല്ലാ സ്വഭാവത്തിന്റെ എല്ലാവർക്കും വേണ്ടി, മോക്ക് ഉൾപ്പെടെ എല്ലാവർക്കും വേണ്ടി. പിന്നെ എനിക്ക് ഭാഷയിലെ ഓട്ടോക്കാരായ ഓട്ടോക്കാരൻ എന്നൊരു പാട്ട്.
0: സൂപ്പർ പാട്ടാണ്, നല്ലൊരു സെലക്ഷൻ ആണ്. വെച്ചുതരാം കേട്ടോ. ഇനി നേരെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഗാനമഞ്ജരി, ഞാൻ രതീഷ്. എനിക്ക് ചമ്പക്കുളന്തച്ചൻ എന്ന സിനിമയിലെ ഒളിക്കുന്നുവോ മെഴിക്കുമ്പളിൽ എന്ന പാട്ട് ഒന്ന് വെച്ച് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, നല്ലൊരു പാട്ട് തന്നെയാണ്. ഈ ഒരു പാട്ട് ഞാൻ കേട്ടിട്ട് ഒരുപാട് നാളായി. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ടും കുറച്ച് പരസ്യങ്ങളും ഒക്കെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
6: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
7: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ.
0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
8: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം അഞ്ചരയാണ്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വന്തം ഐശ്വര്യാണ്. ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് ആരാണെന്ന് നോക്കാട്ടെ. ഷീബ കുമരകമാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജയങ്ക ഫോർട്ട് കൊച്ചിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഹണീബി എന്ന ചിത്രത്തിലെ ജില്ലം ജില്ലം ജില്ലാന എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പാട്ട് വെക്കാം. അതിനോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി ജയങ്കർ ചേട്ടനെ ഹാപ്പി ബർത്ത്ഡേ വിഷസ് നേരുകയാണ് കേട്ടോ. വീണ്ടും നമുക്ക് ജയങ്കർ ചേട്ടന് വേണ്ടിയിട്ട് മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. നമസ്കാരം. താളം തെറ്റിയ താരാട്ട് എന്ന സിനിമയിലെ ഹേമന്തം മൂളും എന്ന പാട്ട് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ജയങ്കരേട്ടന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. കേൾപ്പിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗിരീഷ് ശരമല്ലൂരാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ ഗിരീഷ് ചേട്ടാ, നമുക്ക് പാട്ട് വെച്ചു തരാം കേട്ടോ.

യെസ് ഗൈസ്, അങ്ങനെ വീണ്ടും നമ്മൾ മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാന മഞ്ജരിയാണ്. ഗൈസ്, അപ്പോ നേരെ നമുക്ക് ഇനി മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് ആരാണെന്ന് നോക്കാം. ജോഷി ചേട്ടനാണ് കേട്ടോ. നമസ്കാരം, ഒരു തമിഴ് ഗാനം വേണം. അണ്ണാത്തെ ആടുരാൻ ഒത്തിക്കോ ഒത്തിക്കോ എന്ന പാട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇളയരാജ സാറിന് ജന്മദിനാശംസകളോടെയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഐശ്വര്യ, ഞാൻ കൊല്ലത്ത് നിന്നും ബിനുവാണ്. എനിക്ക് മാനത്തെ കൊട്ടാരം എന്ന മൂവിയിലെ കണ്ണീർ കവളിന്റെ ഉള്ളിൽ എന്ന സോങ് ഇന്ന് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ചെയ്ത് തരാമല്ലോ. ഈ രണ്ടു പാട്ടുകളും നമുക്ക് വീണ്ടും കേട്ടിട്ട് മടങ്ങിയെത്താം കേട്ടോ.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആറ് രണ്ടായിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഗാനമന്ത്രി കഴിയാനുള്ള സമയം ഇപ്പോഴേ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നാളെ കൃത്യം 4 മണിക്ക് കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തന്നുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യായിരുന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സി യു. കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2 ആർ യു. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് വി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ ജീവനക്കാരെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റുന്നതായും 33 വകുപ്പുകളിലായി 1982 ജീവനക്കാരെ ഇത്തരത്തിൽ സ്ഥലം മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ മനുഷ്യത്വരഹിതമായി ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും തുടർന്നു. കർണാടകയുടെ 25ാമത് മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരു ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
3: ಕಾನೂನ್ ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನ ವಿಷಯದಲ್ಲಿ ನಿಜವಾದ ಶ್ರದ್ಧೆ ಮತ್ತು ನಿಷ್ಠೆಯನ್ನ ಹೊಂದಿರುತ್ತೇನೆಂದು ನಾನು ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನ ಮತ್ತು ಅಖಂಡತೆಯನ್ನ ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯವನ್ನ ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ.
2: ഉപമുഖ്യമന്ത്രി ജി പരമേശ്വരയും 12 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. കെ എച്ച് മുനിയപ്പ, കെ ജെ ജോർജ്, പ്രിയങ്ക് ഖാർഗെ, യു ടി ഖാദർ, കൃഷ്ണഭൈരഗൌഡ തുടങ്ങിയവർ മന്ത്രിമാരിൽ ഉൾപ്പെടുന്നു. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകളാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങി. ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലെ നിരണം ഗ്രാമപഞ്ചായത്തും ശിശു സൌഹൃദ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തും മൂന്നാം സ്ഥാനം സ്വന്തമാക്കി. ഇന്ത്യൻ വിമാനക്കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധനവില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധനവില സ്ഥിരപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിലെ 77 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധനവില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിൽ ഇന്ന് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ മരിച്ചതായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിമാനത്താവളത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖഷൻ ദ്വീപിലെ IRGC കേന്ദ്രത്തിന് നേരെയും US ആക്രമണം നടത്തിയതിന് മറുപടിയായി ബഹ്റിനിലെ അമേരിക്കൻ 5-ാം കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. പുറത്താക്കപ്പെട്ട TMC MLA ഋതഭദ്ര ബാനർജി 58 നിയമസംഭാഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ BJP മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരം ഓൺലൈനായി June 30 വരെ സമർപ്പിക്കാം. SC.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പാലക്കാട് ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് സംഭരണ വില നൽകാനുള്ള കഴിഞ്ഞ സർക്കാരിന്റെ നടപടി റദ്ദാക്കാൻ തീരുമാനം. ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: നെല്ല് സംഭരണത്തിന്റെ നോഡൽ ഏജൻസിയായ സപ്ലൈകോയുമായി ധാരണയിലുള്ള ബാങ്കുകൾ വഴി മറ്റ് ജില്ലകളിലെ പോലെ തന്നെ നെൽകർഷകർക്ക് PRS വായ്പയായി വില നൽകാനാണ് ധാരണയായിരിക്കുന്നത്. SBI, കാനറ എന്നീ ബാങ്കുകളാണ് സപ്ലൈകോയുമായി ധാരണയുള്ള ബാങ്കുകൾ. ഈ രണ്ട് ബാങ്കുകളുമായുള്ള കരാർ പുതുക്കി നടപടികൾ പുനരാരംഭിക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പാലക്കാട് ജില്ലയിലെ 2-ാം വിള നെല്ല് സംഭരണത്തിന്റെ വില നൽകാൻ LDF സർക്കാർ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നത്.
2: വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാന സർക്കാർ. കൃഷി വകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം June 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
6: രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെയാണ് നിയന്ത്രണം. കാലവർഷം അവസാനിക്കുന്നവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവുണ്ടാകുന്നവരെയോ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ, കുറ്റ്യാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടുന്ന ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. യാത്രാ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അവശ്യ സർവീസുകളും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്.
2: കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ ജില്ലകളിലുമുള്ള വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത് സംബന്ധിച്ച് വിനോദസഞ്ചാര വകുപ്പിനും DTPC പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
7: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
8: സ്റ്റേ ട്യൂൺ, എന്റെ റേഡിയോ 91.2.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു വിറച്ചി എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി 3 സ്മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും ഒരു സാധനവും
1: ഇല്ല. ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തകൾ.
1: അമേരിക്കൻ പ്രസിഡന്റുമാരിൽ മഹാനായ ഒരാളായിരുന്നു ജോർജ് വാഷിങ്ടൺ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജനറലും കൂടി വൈറ്റ് ഹൗസിന്റെ സമീപത്തു നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരടിമയായ മനുഷ്യൻ അതുവഴി പോകുന്നത് കണ്ടു. അദ്ദേഹം പ്രസിഡന്റിനെ കണ്ട് കൈകൂപ്പി. പെട്ടെന്ന് തന്നെ ജോർജ് വാഷിങ്ടൺ തന്റെ തലയിലുണ്ടായിരുന്ന തൊപ്പി കയ്യിൽ ഊരിയതിനു ശേഷം തല കുനിച്ച് അദ്ദേഹത്തെ തിരിച്ചു വണങ്ങി. ഇത് കണ്ടുകൊണ്ട് നിന്ന ജനറൽ പ്രസിഡന്റിനോട് ചോദിച്ചത്രേ, താങ്കളെപ്പോലെ ഒരാൾ, അമേരിക്കയുടെ പ്രസിഡന്റ്, അമേരിക്കയുടെ ഒന്നാമൻ, ഒരടിമയ്ക്ക് മുന്നിൽ തല കുനിച്ചത് എന്താണ്? ജോർജ് വാഷിങ്ടൺ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത്രേ, എന്റെ രാജ്യത്ത് എന്നെക്കാൾ വിനയാന്യതനായി ഒരാളും ഉണ്ടാകാൻ പാടില്ല എന്ന് എന്റെ ആഗ്രഹമാണ്. യഥാർത്ഥത്തിൽ എത്രയോ വലിയ മനുഷ്യനാണ് അത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുക. ഒരു നന്മയിൽ നമ്മളെക്കാൾ വലിയ ഒരാളുണ്ടാകരുതെന്ന് ആഗ്രഹിച്ച് നന്മ ചെയ്യാൻ ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് ഒന്നാലോചിച്ച് നോക്കുക. വിട്ടുവീഴ്ച, ആർദ്രത, ദയ, അനുകമ്പ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, കൃത്രിമത്വമില്ലായ്മ, ദുഷ്ടതയില്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങളിൽ എന്നേക്കാൾ മുമ്പിൽ ആരും ഉണ്ടാകരുതെന്ന് ഓരോരുത്തരും ചിന്തിച്ചിരുന്നാൽ ഒരു രാജ്യവും ഒരു ഭരണാധികാരിയും മാറിയില്ലെങ്കിലും നമ്മുടെയൊക്കെ ചുറ്റുപാടുകളും നമ്മുടെയൊക്കെ വീടുകളും സ്വർഗമാക്കി തീർക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് ചിന്തിക്കാനെങ്കിലും കഴിയട്ടെ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
4: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ഈ മഴക്കാലത്ത് തോസ്ക വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
1: ഒരു സൊല്യൂഷൻ ഉണ്ട്.
0: എന്ത് സൊല്യൂഷൻ?
1: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
4: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264316. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.